പോകുന്ന ചെന്നൈ മെയിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരും.

ഒവ്വൊരു കാതലും ഒവ്വൊരു കഥയായി ഒവ്വൊരു നിലവായി താനിരിക്കരുത്. അൻപിൻ വായ് തൊടലില്ലാതെ ഇതേമൊണ്ടും ഇല്ല അല്ലവ. അന്ത കാതലിൽ ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസൈ ആർ ജെ ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും ഇരവ് 10 മണിക്ക് മറക്കാമൽ ട്യൂൺ ചെയ്യുക. എൻ്റെ റേഡിയോ 91.2 ഇരണ്ടവിൽ.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസവും വിവേകവും തെറ്റിദ്ധരിച്ചു പോകരുത്. വിദ്യാഭ്യാസം നമ്മൾ ഈ പറഞ്ഞതുപോലെ അറിവ് ശേഖരിക്കലാണ്, അറിവ് നമ്മളിലേക്ക് എത്തിക്കലാണ്. ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷൻ പ്രകൃതിയിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ മറ്റെന്തിൽ നിന്നെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്നാൽ വിവേകം വേറിട്ടതാണ്. വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവേകമുണ്ടാകണമെന്നില്ല, വിവേകമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നുമില്ല. വിദ്യാഭ്യാസമില്ലെങ്കിലും വിവേകമേറെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെങ്കിലും വെറും ഇഡിയറ്റായി ജീവിക്കുന്ന കുറേ പേരുമുണ്ട്. അതുകൊണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ ഇഡിയറ്റ് അല്ലാതാകുന്നില്ല. വിവേകിയാകണമെങ്കിൽ ഉന്നത ബിരുദവും ഗവേഷണ ബിരുദവും ഒന്നും വേണമെന്നുമില്ല. സാധാരണ മനുഷ്യർക്കും വിവേകിയാകാം, അവർക്കും അവരുടെ ചുറ്റുപാടുകളെയും അവർക്ക് സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡിഗ്രി വെച്ച് ആരെയും അളക്കരുത്, പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേണം നാം തിരിച്ചറിയാൻ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസനൂർ ഗ്രാമം സന്ദർശിക്കും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നാലു ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആകസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ റഷ്യയിലെ ദ്വിദിന ഔദ്യോഗിക സന്ദർശനം ഇന്ന് അവസാനിക്കും. സന്ദർശനവേളയിൽ അദ്ദേഹം ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സെഷനിൽ പങ്കെടുക്കുകയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 9-ാമത് ദേശീയ സുരക്ഷാ നയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നേരിട്ടും ഓൺലൈനായും ഹൈബ്രിഡ് രീതിയിലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം. രാജ്യത്തെ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നും 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സമകാലിക സംഭവങ്ങളും ദേശീയ സുരക്ഷാ വെല്ലുവിളികളും ചർച്ച ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലകളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടികളിൽ അതിഥികളായെത്തും. സംസ്ഥാനതല പരിപാടിയിൽ ചലച്ചിത്രതാരം കുഞ്ചാക്കോബോബൻ വിശിഷ്ടാതിഥിയാകും. ചലച്ചിത്രതാരം ശോഭനയുടെ നൃത്താവിഷ്കാരത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. സംസ്ഥാനത്താകെ 8,000-ത്തോളം കലാകാരന്മാരാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഓണം വാരാഘോഷത്തിന് തിരിതെളിച്ച് കനകക്കുന്നിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്നലെ ഓണപ്പതാക ഉയർത്തി. 21-ന് കോവളത്ത് നിന്ന് ആരംഭിച്ച ഓണപ്പതാകയാത്ര ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് കനകക്കുന്നിൽ എത്തിച്ചേർന്നത്. സമാപന ഘോഷയാത്ര ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് ഇന്നു മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെയായിരുന്നു ജാഥ. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച് ബീച്ചിലെ മെയിൻ സ്റ്റേജ് വരെ നടത്തിയ വിളംബര ജാഥ കെ ജയന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഓണം വിപണന മേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കണ്ണൂർ ജില്ലയിലെ വിവിധ വകുപ്പുകൾ പരിശോധന കർശനമാക്കി. അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 7 വാഹനങ്ങൾ ഇന്നലെ പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇരിക്കൂർ പേരാവൂർ മേഖലയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തുകയായിരുന്ന 7 വാഹനങ്ങളിൽ നിന്ന് റോയൽറ്റി ഇനത്തിൽ 170,400 രൂപ ഈടാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തലശ്ശേരിയിലെ 11 ഹോട്ടലുകൾക്ക് 61,000 രൂപ പിഴ ചുമത്തി. പലചരക്ക്, പച്ചക്കറികടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൃത്രിമം കണ്ടെത്തിയ 21 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. അളവുതൂക്ക സംബന്ധമായ നിയമലംഘനങ്ങൾക്ക് 7 കേസുകൾ ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഒരു തട്ടുകടയും ഒരു ഇറച്ചി വിൽപ്പന സ്റ്റാളും അടച്ചുപൂട്ടി. പരിശോധന വരും ദിവസങ്ങളിലും തുടരും.
0: മികച്ച സാങ്കേതിക നിലവാരം പുലർത്തുന്ന പഴയ ബസുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന കെഎസ്ആർടിസിയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി. ഇതിനൊപ്പം സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഐടിഐ, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് പ്രൊജക്ട് സൂര്യയിലൂടെ കെഎസ്ആർടിസി ഒരുക്കുന്നത്. ബസുകളുടെ നവീകരണത്തോടൊപ്പം ഡിപ്പോകളും ബസ് ടെർമിനലുകളും ആധുനീകരിക്കുന്ന നടപടികളും സജീവമായി പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 5 wicketsന് 300 runs എന്ന നിലയിലായിരുന്നു. ദേവദത്ത് പടിക്കൽ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടി. ആദ്യ ടെസ്റ്റ് 165 runsിന് ജയിച്ച് നിലവിൽ ഇന്ത്യ 2 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ഹോക്കി ലോക ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 5 wicketsന് 300 runs എന്ന നിലയിലായിരുന്നു. ദേവദത്ത് പടിക്കൽ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടി. ആദ്യ ടെസ്റ്റ് 165 runsിന് ജയിച്ച് നിലവിൽ ഇന്ത്യ 2 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ഹോക്കി ലോകമായിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ. ഹംഗറിയിലെ നാഗിക നിസയിൽ ഈ വർഷത്തെ കലിസ ഓപ്പൺ ചെസ് മത്സരത്തിൽ ഇന്ത്യയുടെ 19-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ പ്രാണേഷ് എം ചാമ്പ്യനായി. ടൂർണമെന്റിന്റെ 9-ാമത്തെയും അവസാനത്തെയും റൌണ്ടിൽ ജർമ്മനിയുടെ വാഡിം പെട്രോസ്കിയെ പരാജയപ്പെടുത്തിയാണ് പ്രാണേഷ് ചാമ്പ്യനായത്. ഏറ്റവും പുതിയ ഫിഡെ റാങ്കിംഗിൽ 2673 റേറ്റിംഗോടെ പ്രാണേഷ് 44-ാം സ്ഥാനത്താണ്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യമന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇതു സംബന്ധിച്ച പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചു. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് ദുർബലപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് സിപിഐഎം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിന് സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28-ന് നടയടയ്ക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്ന റെയിൽവേ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഒഴിവാക്കിയ മുഴുവൻ പ്രദേശവും പാലക്കാട് ഡിവിഷനിൽ പുനഃസ്ഥാപിക്കണമെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ എംപി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ ഭാരവാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. ചുരത്തിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്താണ് നിയന്ത്രണം. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന കെഎസ്ആർടിസിയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി.പി. ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: നാലു പേരുടെ നാവിൽ ദൈവം ഉണ്ടെന്ന് പറയുന്ന എത്ര ശരിയാ.
1: എന്താടു നാട്ടിൽ ആരുടെയൊക്കെ നാവിലാ ദൈവം പ്രത്യക്ഷപ്പെട്ടത്?
0: നമ്മുടെ ഷാജി കാടമ്മൂക്കിലൊരു കട തുടങ്ങിയപ്പോ ഈ നാട്ടുകാർ പലരും പറഞ്ഞതാ ആ കട അവിടെ വിജയിക്കത്തില്ലെന്ന്.
1: അത് ഞാനും പറഞ്ഞതാ. കിഴക്കേത്തറ ജംഗ്ഷനിൽ ജോസഫ് ഒരു കട തുടങ്ങി വിജയിച്ചത് കണ്ടപ്പോ ഷാജിയും അതുപോലൊരെണ്ണം കാടമ്മൂക്കിൽ അങ്ങ് തുടങ്ങി.
0: ആ സ്ഥലമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർക്കത്ത് കെട്ട സ്ഥലവാ.
1: ജോസഫിന് കട നടത്തുന്നതിന് വാടക വേണ്ട, കട മുറി സ്വന്തം. അവിടെ സെയിൽസ്മാനും മുതലാളിയും ജോസഫ് തന്നെ.
0: അതെ, ഷാജി തുടങ്ങിയ കടയ്ക്ക് ഡിപ്പോസിറ്റ് നല്ലൊരു തുക കൊടുക്കണം, കറണ്ട് ചാർജ് അടയ്ക്കണം, ചെരുപ്പ് എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവർക്ക് മാസാമാസം ശമ്പളവും കൊടുക്കണം.
1: ഷാജി വൻ മണ്ടത്തരവില് കാണിച്ച് ലോൺ എടുത്ത കട തുടങ്ങിയത്. കൃത്യമായിട്ട് കാശ് അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ പണി കൊടുക്കും.
0: ഷാജി എന്തൊക്കെ ബിസിനസ് ചെയ്തു? ഓയിൽസാരിയുടെ കച്ചവടം തുടങ്ങി. തവണ വ്യവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പോയി സാരി വാങ്ങിച്ചു.
1: സാരി വേടിപ്പും നടന്ന്, ഉടുപ്പും നടന്ന്, തവണയടപ്പ് മാത്രം മുടങ്ങി.
0: അവസാനം ബൈക്കിൽ പെട്രോൾ അടിച്ച് സാരി കൊടുത്ത വീടുകളിലെല്ലാം കയറി ഇറങ്ങി. വണ്ടി ഓടിയത് മാത്രം മിച്ചം.
1: ഒരു മാസക്കാലം മുണ്ടക്കയത്തേണ്ടൊരു വർക്കിന് ഷായി പോയായിരുന്നു. അവിടെ തിരിച്ചു വന്നപ്പോ എല്ലും കപ്പയും പാഴ്സലായി വിൽക്കുന്നത് മേടിച്ചു. അത് കണ്ടപ്പോ തിരിച്ചു വന്ന ആ പണി തുടങ്ങി. അതും അങ്ങ് ക്ലോസ്.
0: അവൻ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അത് ഉടനെ സാധിക്കണം. ആര് പറഞ്ഞാലും അവൻ കേക്കത്തില്ല.
1: ഉത്സവത്തിന്റെ തറയേലും പിടിച്ചു അരമണിക്കൂർ കൊണ്ട് 1.5 ലക്ഷം രൂപ അങ്ങ് പോയി.
0: കവലമ്മയെ ഡിസ്ചാർജ് ചെയ്തോ രവി?
2: നാളെ ചെയ്യുമെന്ന് അറിഞ്ഞത്.
1: അവർക്ക് അസുഖമായിട്ടിരുന്ന ഏതോ
2: ഒരസുഖം ഇല്ലായിരുന്നു. ഊണം കഴിഞ്ഞിട്ട് പടിയിട്ടേലെ തങ്കമണി ചേച്ചിയുമായിട്ട് എന്തെന്ന് വർത്തമാനം പറയായിരുന്നു. പെട്ടെന്ന് അങ്ങ് തല കറങ്ങി വീണ്. പിന്നെ ചില കാര്യങ്ങൾ അവിടെ നടന്ന്, അത് വെളിയിൽ പറയാൻ പറ്റത്തില്ല.
0: അല്ലേ, തല കറങ്ങി വീണ ആളിനെ കുറിച്ച് വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യം എന്തുവാ?
2: അമ്മാവി ഒന്ന് പറ. ഒരാള് പെട്ടെന്ന് തല കറങ്ങി വീണ അമ്മാവി എന്തോ ചെയ്യും?
0: പെട്ടെന്ന് മുഖത്ത് വെള്ളം തളിക്കും, കണ്ണു തുറക്കുമ്പോ പതുക്കെ എഴുന്നേൽപ്പിച്ചിരുത്തി ചാരി ഇരുത്തി കുടിക്കാൻ വെള്ളം കൊടുക്കും.
2: പക്ഷേ തങ്കമണി ചേച്ചി ഇതൊന്നും ചെയ്തില്ല. ചേച്ചി വടക്കോട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്ത്
1: പേടിച്ചോടിയാന്നു.
2: ഓട്ടം കണ്ടപ്പോ ത്രേസ്യാമ്മ ചേച്ചി കാര്യം ചോദിച്ച്. കമലമ്മ ചേച്ചി വീണെന്നും പറഞ്ഞു വടക്കോട്ട് ഒറ്റ ഓട്ടം. ത്രേസ്യാമ്മ ചേച്ചി കമലമ്മ ചേച്ചിയുടെ വീട്ടിൽ വന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു.
0: എന്നിട്ട് കണ്ണു തുറന്നോ?
2: ഉടനെ തന്നെ തങ്കമണി ചേച്ചിയും കനകാംബരനും എത്തി.
1: തങ്കമണി ഓടിയത് കനകാംബരനെ വിളിക്കാനായിരുന്നോ?
2: അതെ, പുള്ളിക്കാരൻ പാലത്തൂപ്പ് കെട്ടി കമലമ്മ ചേച്ചി അങ്ങ് ഓതി. എന്നിട്ട് ഒരു ചരളും ജപിച്ച് കമലമ്മ ചേച്ചിയുടെ കയ്യിലും കെട്ടി. നെറ്റിക്ക് ഭസ്മവും ഇട്ടു.
1: എന്തൊക്കെ കേക്കുന്നത്?
2: ത്രേസ്യാമ്മ ചേച്ചി ഉടനെ ഫോൺ എടുത്ത് കമലമ്മ ചേച്ചിയുടെ മരുമോനെ വിളിച്ചു പറഞ്ഞു വണ്ടി വിളിച്ചോണ്ട് വരണെന്നും പറഞ്ഞു.
0: ഇടയ്ക്ക് കയറി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ചരട് ജപിച്ചു കൊടുത്ത കനകാംബരൻ പോയോ?
2: തങ്കമണി ചേച്ചി ഏതാണ് ഇത്തിരി കാശൊക്കെ കൊടുത്ത് തഹ തൊഴുതു മേടിച്ചോണ്ട് അയാൾ അങ്ങ് പോയി. മരുമോൻ വണ്ടിയായിട്ട് വന്ന് കവലമ്മ ചേച്ചി ആശുപത്രിയിലാക്കി. അവിടെ പരിശോധിച്ചപ്പോഴാ സോഡിയം കുറഞ്ഞതാണെന്ന് അറിഞ്ഞത്. പിന്നെ ഏതാണ്ട് മരുന്നൊക്കെ കൊടുത്ത് പെട്ടെന്ന് നല്ല സെറ്റപ്പുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു.
0: ത്രേസ്യമ്മ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ കനകാംബറിന്റെ ചരടും കൈ കെട്ടി ഭസ്മക്കുറി ഇട്ടോണ്ട് കവലമ്മ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് പോയേനെ.
1: വീട്ടിൽ തന്നെ കുറെ നേരം കിടത്തിയിരുന്നെങ്കിലേ ചിലപ്പോ ഒരു വശം തളർന്നു പോയേനെ.
2: ഈ സംഭവം അറിഞ്ഞ കമലമ്മ ചേച്ചിയുടെ കൊച്ചുമക്കളും കൂട്ടുകാരും കനകാംബറിന്റെ വീട്ടിൽ ചെന്ന് അയാളെ കുറെ ചീത്തയും വിളിച്ചു.
1: അല്ലേ, അയാൾ എന്തോ വേണം, അയാളെ പോയി വിളിച്ചിട്ടല്ലേ വന്നത്?
0: വർഷങ്ങളായി ഈ നാട്ടിൽ പലർക്കും ചരട് ജപിച്ചു കൊടുക്കുന്ന ആളാ കനകാംബരന്.
2: ത്രേസ്യാമ്മ ചേച്ചിയുടെ കെട്ടിയോ ചെന്ന് തങ്കമണി ചേച്ചിയോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് പണ്ട് അവരുടെ അമ്മ ബോധം കെട്ട് വീണപ്പോ കനകാംബരൻ ചേട്ടൻ വന്ന് ഭസ്മം ഇട്ടപ്പോ മാറിയെന്ന്.
1: അയാള് പണ്ട് തെങ്ങിനും കമുവിനും മാവിനും ഒക്കെ ഓതാൻ നടക്കുന്ന ആളായിരുന്നു.
0: അത് ഇനിയും ഓതിക്കോട്ടെ, ഓതിയിട്ട് മരത്തിൽ ചരടോ കയറോ എന്തു വേണമെങ്കിലും കെട്ടിക്കോട്ടെ, പക്ഷെ മനുഷ്യ ശരീരത്തിൽ പണി വേണ്ടെന്ന് പറയണം.
1: എന്നാൽ ഈ ശാസ്ത്രം ഇത്രയും വളർന്നിട്ട് മനുഷ്യന്റെ പഴയ വിശ്വാസം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല.
0: ചിലർക്കത് മാറത്തില്ല, മാറ്റാൻ നോക്കിയാൽ നടക്കത്തുമില്ല. യുദ്ധിയും ബുദ്ധിയും ഇല്ലാത്ത മാനസം അന്ധമായി തന്നെ വിശ്വാസം പാലിക്കും.

0: ജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ ഇഎംഐയിൽ സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈ ജി മാസ് ഇഎംഐ മേള.
0: പലിശരഹിത ഇഎംഐ,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈ ജി മാസ് ഇഎംഐ മേള, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച്ആൻഡ്ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
9: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.

0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ എലൂരു ജില്ലയിലുള്ള മുസുനൂർ ഗ്രാമം സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: ബഹുത് ലോകോ കോ ഹമേ ജോഡ്നാ ഹേ ഔർ ജൈസാ വിദേശ് സേ ലോഗ് ഗയേ ഹുവേ വാപിസ് ആ രഹേ ഹേ മൈ സമജ്താ ഹൂം കി ഹമേ ഐസാ ഏക് ഔറ ഖഡാ കർ ദേനാ ചാഹിയേ കി ഈസ് ഫീൽഡ് മേ ദുനിയാ ഭർ കേ ലോഗോ കോ ഏക് ജിന്ദഗി ബനാനി ഹേ തോ ഹിന്ദുസ്ഥാൻ ജാഓ ഭാരത് കി സ്റ്റാർട്ടപ്പ് സേ ജുഡ് ജാഓ ഭാരത് കി കോ സ്പേസ് ഏജൻസീ സേ ജുഡ് ജാഓ മൈ പക്കാ മാൻതാ ഹൂം ജി പൂരാ ടാലന്റ് പൂൾ ജോ ഹേ ഏക് മാഗ്നെറ്റ് കി തരഹ ആപ്കേ കാരണ ഹം ഖീച്ച് സകതേ ഔർ വോ ഹമാരി ഏക് ബഹുത് ബഡി താക്കത് ബൻ സകതേ.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. 2 ദിവസത്തെ സമ്മേളനത്തിൽ രാജ്യത്തുടനീളമുള്ള വിവിധ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നുമുള്ള 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വിവിധ സുരക്ഷാ വെല്ലുവിളികൾ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഗോത്രഭാഷ മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കി ഉദ്ഘാടനം ചെയ്യും. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലെത്തി. മോസ്കോയിൽ 27th IRIGC ടെക് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ദിവ്യാംഗ പുരുഷ ക്രിക്കറ്റ് ടീമുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് മെൻസ് മിക്സഡ് ഡിസബിലിറ്റി T20 ഐ സീരീസിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ടീമിനെയാണ് അദ്ദേഹം കണ്ടത്. താരങ്ങളുടെ പരിശ്രമങ്ങളും നിശ്ചയദാർഢ്യവും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ജപ്പാനിലെത്തും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രതിനിധി സംഘവുമായാണ് വാണിജ്യ വ്യവസായ മന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം. വിശദാംശങ്ങൾ.
3: ഇന്ത്യ ജപ്പാൻ വ്യവസായ വാണിജ്യ ബന്ധത്തിൽ സുപ്രധാന ചുവടുവയ്പ്പാകും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം. ഉൽപാദനം, സെമി കണ്ടക്ടർ, ശുദ്ധ ഊർജ്ജം, ഓട്ടോമോട്ടീവ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നായി 200-ലധികം വ്യവസായികളാണ് മന്ത്രിക്കൊപ്പമുള്ളത്. ടോക്കിയോയിൽ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുടെ മേധാവികളുമായും 1500-ലധികം കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ ഭാരവാഹികളുമായും ശ്രീ പീയൂഷ് ഗോയൽ ചർച്ച നടത്തും. ജപ്പാൻ സാമ്പത്തിക വാണിജ്യ മന്ത്രി അകാസാവോ റയോസയുമായും ജാപ്പനീസ് സർക്കാരിലെയും പാർലമെന്റിലെയും മുതിർന്ന അംഗങ്ങളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കും. ഓട്ടോമോട്ടീവ്, സ്റ്റീൽ മേഖലകളിലെ നിക്ഷേപകരുമായും ഇലക്ട്രോണിക്സ് കൺസ്യൂമർ മേഖലയിലെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്ന മന്ത്രി പീയൂഷ് ഗോയൽ നിക്ഷേപക റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓണത്തിന് AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യം.

0: ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രിവരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ 2026 ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. തമിഴ്നാട്ടിലെ കാരൈക്കുടി സ്വദേശിയായ പ്രണേഷ് ടൈ ബ്രേക്കറിലൂടെയാണ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് മികച്ച സ്കോർ ലക്ഷ്യമിട്ട ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി നേടി ദേവദത്ത് പടിക്കൽ മികച്ച ഫോം തുടർന്നു. ധ്രുവ് ജുറേലും സാരാംശ് ജെയിനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ മത്സരത്തിലെ ജയം അനിവാര്യമാണ്. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം പുറത്തായി. ഓസ്ട്രേലിയയുമായുള്ള കളി ഗോൾരഹിത സമനിലയിൽ കലാശിച്ചതോടെ കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾ ഇനി മുതൽ സേവന ഫീസ് നൽകേണ്ടിവരുമെന്ന് ഇറാൻ അറിയിച്ചു. സമുദ്രം, പരിസ്ഥിതി, ലോജിസ്റ്റിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ഈ ഫീസിൽ ഉൾപ്പെടുമെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ വക്താവ് ഇബ്രാഹിം റസായി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടിക്ക് അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒമാനും അമേരിക്കയും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നു. ഒമാനിലെ US സ്ഥാനപതി അന എസ്ക്രോഗിമ, ഒമാൻ വിദേശമന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖലീഫ ബിൻ അലി അൽ ഹാർത്തിയുമായി മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ഒമാൻ ഇറാനുമായി നയതന്ത്ര ചർച്ച നടത്തുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ഗാസ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും അടിയന്തര യോഗം ചേർന്നു. ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, ദേശീയ സുരക്ഷാ കൌൺസിൽ മേധാവി, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാണ്.
1: കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസനൂർ ഗ്രാമം സന്ദർശിക്കും. രാജ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 4 ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആഗസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യയിലെ ദ്വിദിന ഔദ്യോഗിക സന്ദർശനം ഇന്ന് അവസാനിക്കും. സന്ദർശനവേളയിൽ അദ്ദേഹം ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സെഷനിൽ പങ്കെടുക്കുകയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 9-ാമത് ദേശീയ സുരക്ഷാ നയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നേരിട്ടും ഓൺലൈനായും ഹൈബ്രിഡ് രീതിയിലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം. രാജ്യത്തെ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നും 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സമകാലിക സംഭവങ്ങളും ദേശീയ സുരക്ഷാ വെല്ലുവിളികളും ചർച്ച ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലകളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടികളിൽ അതിഥികളായെത്തും. സംസ്ഥാനതല പരിപാടിയിൽ ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ചലച്ചിത്ര താരം ശോഭനയുടെ നൃത്താവിഷ്കാരത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. സംസ്ഥാനത്താകെ 8,000-ത്തോളം കലാകാരന്മാരാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഓണം വാരാഘോഷത്തിന് തിരിതെളിച്ച് കനകക്കുന്നിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്നലെ ഓണപ്പതാക ഉയർത്തി. 21-ന് കോവളത്ത് നിന്ന് ആരംഭിച്ച ഓണപ്പതാകയാത്ര ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് കനകക്കുന്നിൽ എത്തിച്ചേർന്നത്. സമാപന ഘോഷയാത്ര ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും.
1: വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് ഇന്നു മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെയായിരുന്നു ജാഥ. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച് ബീച്ചിലെ മെയിൻ സ്റ്റേജ് വരെ നടത്തിയ വിളംബര ജാഥ കെ ജയന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഓണം വിപണന മേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കണ്ണൂർ ജില്ലയിലെ വിവിധ വകുപ്പുകൾ പരിശോധന കർശനമാക്കി. അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 7 വാഹനങ്ങൾ ഇന്നലെ പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇരിക്കൂർ പേരാവൂർ മേഖലയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തുകയായിരുന്ന 7 വാഹനങ്ങളിൽ നിന്ന് റോയൽറ്റി ഇനത്തിൽ 170,400 രൂപ ഈടാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തലശ്ശേരിയിലെ 11 ഹോട്ടലുകൾക്ക് 61,000 രൂപ പിഴ ചുമത്തി. പലചരക്ക്, പച്ചക്കറികടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൃത്രിമം കണ്ടെത്തിയ 21 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. അളവുതൂക്ക സംബന്ധമായ നിയമലംഘനങ്ങൾക്ക് 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഒരു തട്ടുകടയും ഒരു ഇറച്ചി വിൽപ്പന സ്റ്റാളും അടച്ചുപൂട്ടി. പരിശോധന വരും ദിവസങ്ങളിലും തുടരും.
1: മികച്ച സാങ്കേതിക നിലവാരം പുലർത്തുന്ന പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന കെഎസ്ആർടിസിയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി. ഇതിനൊപ്പം സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഐടിഐ, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് പ്രൊജക്ട് സൂര്യയിലൂടെ കെഎസ്ആർടിസി ഒരുക്കുന്നത്. ബസ്സുകളുടെ നവീകരണത്തോടൊപ്പം ഡിപ്പോകളും ബസ് ടെർമിനലുകളും ആധുനീകരിക്കുന്ന നടപടികളും സജീവമായി പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിലായിരുന്നു. ദേവദത്ത് പടിക്കൽ 2-ാം ടെസ്റ്റ് സെഞ്ചുറിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് ജയിച്ച് നിലവിൽ ഇന്ത്യ 2 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ഹോക്കി ലോകയടി പെണ്ണാളെ താളത്തിൽ കൊയ്യടി പെണ്ണാളെ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
3: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
4: കീർത്തന ഹൈ പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈ പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈ പവർ വാഷിംഗ് സെന്റർ, പദാരം.
5: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
8: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
7: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
8: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
9: നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ ഓണദിനത്തിൻ്റെ സന്തോഷങ്ങൾ നേരുന്നു. കുറേ കാലങ്ങളായി, കുറേ ദിവസങ്ങളായി നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട്, വർത്തമാനം പറഞ്ഞിട്ട്, പലതരം തിരക്കുകളാൽ ഇങ്ങനെ യാത്രകൾക്കിടയിൽ ഒക്കെ സഞ്ചരിക്കുമ്പോഴും എപ്പോഴും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ ഓർമ്മകളും നമ്മൾ ഒരുമിച്ച് പങ്കുവച്ച ഒരുപാട് നിമിഷങ്ങളുമൊക്കെ വളരെ സന്തോഷപൂർവ്വം ഓർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓണനാളിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് വർത്തമാനം പറയണം, ഓണവിശേഷങ്ങൾ ചോദിക്കണം എന്നൊക്കെ വളരെ എന്താ പറയുന്നത് ശരിക്കും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യാത്രകളാണ്, പല സ്ഥലത്തേക്കുള്ള യാത്രകൾ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയത്. ഏതായാലും കുറച്ച് സമയം നിങ്ങളുമായി, ഓണത്തിൻ്റെ വിശേഷങ്ങളുമായി. ഇത്തവണത്തെ ഓണം വളരെ സന്തോഷകരവും ആനന്ദകരവും ഒക്കെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഓണത്തിന് മഴയൊന്നും ഒട്ടും ഉണ്ടാവില്ല, വളരെ ഭംഗിയുള്ള ഓണമായിരിക്കുമെന്ന പ്രതീതിയാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമുക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താ കാലാവസ്ഥാ നിരീക്ഷണം ഇന്നും നാളെയുമൊക്കെ ന്യൂനപക്ഷ പിന്നെ എന്താ പിന്നെ ന്യൂനമർദ്ദം ഒക്കെ വളരെ ശക്തി ആർജിച്ചിരിക്കുന്നു പല സ്ഥലങ്ങളിലും എന്നൊക്കെ പറഞ്ഞിട്ട് മഴയുണ്ടാകും എന്നൊക്കെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഏതായാലും എത്ര മഴയ്ക്കും ചൂടിനുമൊന്നും നമ്മുടെ മലയാളക്കരയുടെ മനോഹരമായ ഈ ഓണത്തിൻ്റെ ഭംഗിയെ അങ്ങനെ ഇല്ലാതാക്കാനൊക്കില്ല. ഒരുപാട് വ്യത്യസ്തതകളുണ്ട് ഇത്തവണത്തെ ഓണത്തിന്. നമുക്കറിയാവുന്നതുപോലെ ആദ്യം തന്നെ ഡ്രസ്സുകളിലാണ് ഇപ്പോൾ ഈ തവണ ഓണത്തിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങൾ. പുതിയ കാലത്തിൻ്റെ ട്രെൻഡുകൾ, പുതിയ നിറങ്ങൾ, പുതിയ സംഗതികളൊക്കെ വന്നു. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഒരിടത്ത് സദ്യ കഴിക്കുമ്പോൾ, ഞാൻ കോഴിക്കോടാണ് ഓണസദ്യ കഴിച്ചത് കഴിഞ്ഞ ദിവസത്തിൻ്റെ തലേനാൾ. അവിടെ കഴിച്ചപ്പോൾ ആദ്യം ചോറിട്ടതിന് ശേഷം സാമ്പാർ വരുന്നില്ല, പരിപ്പ് വരുന്നില്ല. അപ്പോൾ പരിപ്പ് എന്തേന്ന് ചോദിച്ചപ്പോഴാണ് അതവിടെ സൈഡിൽ ഇങ്ങനെ തൊട്ട് കാണിച്ചു, അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പരിപ്പ് വെക്കുന്ന ഒരു ശൈലി, അതായത് തൊടുകറി പോലെ പരിപ്പ് ഒരു വശത്ത് വെച്ചിരിക്കുന്നു. അതൊക്കെ പുതിയ കാലത്തിൻ്റെ ട്രെൻഡാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും നിങ്ങൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, ഇത്തവണത്തെ ഓണ തയ്യാറെടുപ്പുകളിലെ രസകരമായ കാര്യങ്ങൾ, വിചിത്രമായ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. നിങ്ങളെ വിളിച്ചാൽ കുറച്ച് സമയം കൂടി ഞാൻ ഇരിക്കാം, വിളിച്ചില്ലെങ്കിൽ ഒത്തിരി സമയം ഇരിക്കാനുള്ള എന്താ പറയുന്നത് സംഗതിയോ മാറ്ററുകളോ നമുക്കിടയിൽ തുടർച്ചയായി സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ടും എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതെന്ന് അറിയാത്തതുകൊണ്ടും നമുക്കിടയിലില്ല. എല്ലാവരുടെയും ഓണം വളരെ മനോഹരമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓണവിശേഷങ്ങൾ, നിങ്ങളുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ, ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കരുനാഗപ്പള്ളിയിലെയൊക്കെ ഗതാഗതക്കുരുക്കൊക്കെ മാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈവേയിലൂടെ പാസ് ചെയ്യുന്നവരെല്ലാം കരുനാഗപ്പള്ളിയെക്കുറിച്ച് പറയുമായിരുന്നു, അവിടെ ഒരു മണിക്കൂർ പോയി നിങ്ങളുടെ കരുനാഗപ്പള്ളിയിൽ കുടുങ്ങി കുടുങ്ങി എന്നൊക്കെ. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഡിവൈഡറുകളൊക്കെ മാറ്റി സംഗതികളൊക്കെ കുറച്ച് ഭംഗിയാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൗണിലേക്ക് ഇറങ്ങുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. ഒരുപാട് കാല ഈ ഹൈവേ പണിയൊക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ചൊരു ഒരു ഒരു സജീവമായ ഓണം വിപണിയൊക്കെ കരുനാഗപ്പള്ളിയിൽ കാണുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ഏതായാലും വളരെ മനോഹരമായ ഭംഗിയുള്ള സന്തോഷമുള്ള ഓണമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വിളിക്കാം. കുറച്ച് സമയം നിങ്ങളുമായി ഓണത്തിൻ്റെ വിശേഷങ്ങൾ, ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഇന്ന് ഓണാട്ടുകര പാസഞ്ചർ വളരെ സജീവമായി ഉണ്ടാകും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എത്തിയപ്പോഴാണ് എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ കാരണം സാധാരണ നമ്മൾ നടക്കുന്നത് പോലെയുള്ള ഓണാട്ടുകര പാസഞ്ചറിൻ്റെ പരിപാടികൾ നടക്കാതിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇത്തവണ സാമ്പത്തികമായും എല്ലാവർക്കും ബോണസൊക്കെ കിട്ടിയോ, പണിയൊക്കെ ഉണ്ടായിരുന്നോ, അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, ഇടയ്ക്കൊരു പ്രളയകാലം ഒക്കെ പോലെ ഒരു തോന്നലുണ്ടായപ്പോൾ, ഒരു മിന്നൽ പ്രളയം പോലെയൊക്കെ വന്ന് നമ്മുടെ അടുത്ത ജില്ലയായ പത്തനംതിട്ടയിലും മറ്റ് പല സ്ഥലത്തുമൊക്കെ പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കാകുലരായിരുന്നു. പണ്ടത്തെ 2018 പ്രളയം ഓർമ്മ വന്നു. മണിക്കൂറുകളോളം നമ്മൾ ഒരുമിച്ച് അതിനെ മറികടക്കാൻ വേണ്ടി ഒക്കെ ശ്രമിച്ചിരുന്ന സംഗതിയൊക്കെ ഓർമ്മ വന്നിരുന്നു. ഒരു പാസഞ്ചർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ആ കേൾക്കാം കേൾക്കാം, പറയൂ.
10: നമസ്കാരം നമസ്കാരം
9: നമസ്കാരം, പറയൂ.
10: സാറിനെ കേട്ടിട്ട് കുറേയായി.
9: എന്തുണ്ട് വിശേഷം പറയൂ. ആ എന്തായി ഓണമൊക്കെ എവിടം വരെയായി? അല്ല, മഴ വളരെ പെട്ടെന്ന് മാറും. ഇന്നും നാളെയും ഒക്കെ മഴ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചെറിയ ഒരു തണുപ്പിന് വേണ്ടി. പിന്നെ മഴ പെയ്യുമ്പോ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. മഴ പെയ്യുമ്പോ നമുക്കൊക്കെ പേടിയുണ്ട് അല്ലേ? മഴ പണ്ട് മഴ എന്ന് പറയുന്നത് വളരെ മനോഹരമായ, എന്താ പറയുന്നത്, നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന സംഗതി ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയാണ്. പിന്നെന്താണ് ഓണമായിട്ട് എന്താണ് വിശേഷം? യാത്ര എവിടെങ്കിലും ഉണ്ടോ? എന്തൊക്കെ
10: യാത്രയൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഇന്ന് ഉച്ചാടം വരെ ഇല്ല ജോലി. അത്
9: കഴിയുമ്പോഴത്തേക്ക് ജോലി ചെയ്യുന്നത്
10: നമ്മളിവിടെ കരുനാഗപ്പള്ളി തന്നെ ഒരു
9: ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ബോണസ് ഒക്കെ കിട്ടിയ സുഖമാണ്, സുഖമാണ്. തിരക്കൊക്കെ ഉണ്ടോ ഷോപ്പിലൊക്കെ?
10: നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പം ഈ ബർത്ത്ഡേ കേക്കിന്റെ സാധനങ്ങളൊക്കെ ഉള്ള, അന്നേരം നമുക്ക് തിരക്കേ ഇല്ല.
9: ഓ, അത് ശരി, അത് ശരി. അല്ല, അതിനൊരു കാര്യം ചെയ്യണം, ഓണത്തപ്പന്റെ പടമൊക്കെ വെച്ച് പുതിയൊരു കേക്ക് ട്രെൻഡിൽ ഇറക്കാൻ പറയണം. ഉത്രാട കേക്ക്, തിരുവോണ കേക്ക് എന്നൊക്കെ പറഞ്ഞ
11: കേക്കില്ല, കേക്കിന്റെ ഇൻഗ്രീഡിയൻസ്, അതായത് ചോക്ലേറ്റ്സ്, ക്രീം, അങ്ങനെയൊക്കെ അത് മേടിച്ച് ഹോംമേഡ് കേക്ക് ആയി ചെയ്യും.
9: ഇപ്പൊ ഒത്തിരി ഹോംമേഡ് കേക്കുകാരുണ്ടല്ലേ?
11: സ്ഥാപനത്തിൽ
9: ഓണാഘോഷമൊക്കെ കഴിഞ്ഞു?
11: ഞാൻ മാത്രമേ
9: ഉള്ളൂ.
11: അല്ല, എന്റെ തൊട്ടടുത്ത ഷോപ്പിൽ ഇന്ന് അവിടെ സദ്യക്കുണ്ട്, ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, അവിടെ കുറെ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ സാറിന്റെ കുടുംബമൊക്കെ അടിപൊളിയാണ്.
9: എല്ലാം സന്തോഷമായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു.
11: എല്ലാവർക്കും ഹാപ്പി ആണ്.
9: ഓ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
11: സാറിനെ കേട്ടിട്ട് വളരെ സന്തോഷം.
9: സന്തോഷം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ ഓണം എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും ഒരു കളക്റ്റീവ് ഫീലാണുള്ളത്. അതായത് ഒന്നിലധികം ആളുകളൊക്കെ ചേർന്നുള്ള ഒരു ഒരു മനോഹരമായ ഫീലിംഗ് ആണ് ഓണത്തിനുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ ഓണക്കളി, അതുപോലെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ, അത്തപ്പൂവിടൽ ഒക്കെ വൈവിധ്യങ്ങളുടെ ഒരു ഉത്സവം കൂടിയാണ് ഓണം. തനിച്ചാകുന്നത് ഒരു ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലില്ലായ്മയാണ്. അതുകൊണ്ട് തനിച്ചുള്ളവരെ എല്ലാവരും ഓണത്തിന് കൂട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹലോ,
12: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
9: വെരി ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്.
12: എവിടെ ആയിരുന്നു ഇത്രയും നാളും സംസാരിച്ചത്? നമുക്ക് ഈ റേഡിയോക്ക് ഒരു എനർജി വരുന്ന സാറിന്റെ ഒരു സ്വരം കേൾക്കുമ്പോഴാണ്.
9: യാത്രകളായിരുന്നു, ഇങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾ, ജോലികളൊക്കെ ആയിട്ട്.
12: മനസ്സിലാവും, മനസ്സിലായി. പക്ഷേ എന്തായാലും റേഡിയോക്ക് ഒരു രാവിലെ ഒരു ഓളം പറഞ്ഞെങ്കിൽ എന്നെ സാർ കൂടെ ഉണ്ടാകുമ്പോ ഒരു ഇടയ്ക്കിരുന്നൊരു പഞ്ചൊക്കെ മതി. അതാവുമ്പോ എല്ലാവർക്കും ഒരു ഇഷ്ടമൊക്കെ.
9: ഓ, സന്തോഷം.
12: പിന്നെ ഓണമാണല്ലോ അടിപൊളി. സാർ നേരത്തെ പറഞ്ഞാലും എല്ലാ കാലത്ത് പോലെയല്ല. ഇപ്പൊ സ്കൂൾ കുട്ടികൾ താരം അംഗൻവാടി തൊട്ട് ഓണാഘോഷത്തിന് എല്ലാം ഡ്രസ്സിങ്ങും
9: മാച്ചിങ്ങും.
12: ഞങ്ങൾ എന്തെങ്കിലും പറയുകയും ചെയ്തു, നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ഓണത്തിന് ഇങ്ങനൊന്നും
9: ഇല്ലായിരുന്നല്ലോ.
12: ഇപ്പൊ നമുക്കത് കാണുമ്പോ എല്ലാരും ഒരേ തരത്തിലെ ഡ്രസ്സ്, നമ്മള് കൊതിയിടുക. നമ്മുടെ കാലത്ത് ഇങ്ങനെ ഒരു ഓണം ഇല്ലായിരുന്നല്ലോ എന്നുള്ളത്.
9: സത്യം,
12: നമ്മുടെ കാലത്ത് വേറെ രീതിയിലുള്ള ഓണം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു
9: നമ്മുടെ കാലത്ത് അങ്ങനൊന്നും ഒരു ഓണമൊന്നും ഇല്ലായിരുന്നു. നമ്മളല്ല,
12: ഞാൻ പറഞ്ഞ ഒരു ഡ്രസ്സിന് വേണ്ടിയൊക്കെ നമ്മൾ തയ്യക്കടയിലൊക്കെ ചെന്ന് ക്യൂ നിന്നിട്ട് അത് വാങ്ങി കൊണ്ടുവന്ന് ഇടുന്ന ഒരു ഇതല്ലല്ലോ ഇപ്പൊ. ഇപ്പൊ എല്ലാം നമ്മള്, ഞാൻ ഷോപ്പിലെ വർക്ക് ചെയ്യുന്നത്, നമ്മളിപ്പോ അവിടോട്ട്, അവിടെ ഷോപ്പിൽ നല്ല തിരക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ പിള്ളേരെല്ലാരോടും ഇങ്ങനെ പോകുന്നതാണ്. ജസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളിലും മീൻസ് നമ്മളൊരു ചെറിയൊരു വളക്കട തൊട്ട് എവിടെ ഒരു സ്ഥാപനം ഉണ്ട് അവിടെ എല്ലാ ഓണപരിപാടികളും ഓണാഘോഷങ്ങള് അതൊക്കെ അടിപൊളിയാ.
9: ഞാൻ സത്യത്തില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത്ഭുതപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മലപ്പുറത്തായിരുന്നു. അപ്പം മലപ്പുറത്തുകൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ മലപ്പുറത്തെ സ്കൂളുകളിലൊക്കെ നമ്മുടെ സ്കൂളുകളെക്കാൾ കൂടുതൽ കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരേ ഡ്രസ്സിൽ രാവിലെ നടന്നു പോകുന്ന കാണുമ്പോഴുണ്ടല്ലോ, തെരുവുകളിലൊക്കെ എന്തൊരു ഭംഗിയാ. എന്നിട്ട് ഈ കുട്ടികളെല്ലാം ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ വന്നപ്പോൾ പള്ളിക്കകത്ത് നിറച്ചൊറ്റ കള്ളം.
12: അതില് ജസ്റ്റ് സാറ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് നോക്കിയപ്പോ പിള്ളേരെല്ലാരോടെ ആൺപിള്ളേര് മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് പോകുന്ന, പെൺപിള്ളേർ ദാവണിയൊക്കെ കൊടുത്ത് പോകുന്നെ. തിരിച്ചു വന്നപ്പോ അവന്മാര് ഷർട്ട് മുണ്ടൊക്കെ ഊരി കൈ വെച്ച് മറ്റും ബർമുടൊക്കെ ഇട്ട് പോകുന്നു. അത് ദിവസം പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെല്ലാരും ഫുഡ്, നല്ല മുസ്ലിംസ് കുട്ടികളുടെ ആയാലും നമ്മുടെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, അവരെല്ലാരും ഒരേ പുണക്കളത് ഇട്ടിട്ട് ഒരേ പുണക്കളത്തെ ഈ തലയിലിടുന്ന മറ്റും ഇതൊക്കെ ഇട്ട് പോകുന്ന നല്ല രസമുണ്ട് കാണാൻ.
9: പിള്ളേരെല്ലാരും നമ്മുടെ പഴയ കാലത്തേക്കാൾ സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർ.
12: ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. സൗന്ദര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നോണ്ടായിരിക്കും. നമ്മളെന്നും ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഏജിലുള്ളവര് ഇനി കുറച്ച് പ്രായമായാലും, ഇപ്പൊ ഒരു 60 വയസ്സ് 70 വയസ്സായാലും അവർ എങ്ങനെയായിട്ടിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കുട്ടികള് 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം
9: അവര് കുറെ
12: കെമിക്കൽ അല്ലാണ്ട് ആര്
9: തേച്ചാണെങ്കിലും അവരിപ്പോഴേ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരിടത്ത് ചെന്നപ്പോ പറയുന്നു കുട്ടികളുടെ സൺസ്ക്രീൻ ആണെന്ന് പറയുന്നു. അതായത് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സൺസ്ക്രീൻ ഉണ്ട്.
12: അതൊന്നും ഇല്ല, ചുമ്മാ പെടും വിറ്റ് പോകണ്ടേ സംഭവങ്ങൾ. അല്ലാതെ
9: എനിക്കതൊന്നും കാലഘട്ടമാണ്, നമ്മൾ അങ്ങനൊന്നും പറയരുത്. ഇവിടുന്ന് ഇറങ്ങി പോകാനൊക്കത്തില്ല. ദിസ് ഈസ് ദ ഏജ് ഓഫ് ജെൻസീസ്.
12: സാറെ കുടുംബം എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ. ഞങ്ങള് നല്ല ഷോപ്പിലും നല്ല വർക്കിലും തിരക്കിലും, പക്ഷെ സാറിന്റെ സ്വരം കേട്ടപ്പോ ഇന്നൊന്നും വിളിക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് വിളിച്ച് ഹാപ്പി ഓണം.
9: ഹാപ്പി ഓണം കൂട്ടുകാരികളോടും എല്ലാവരോടും.
12: പറഞ്ഞേക്കെ ശരി. ഓക്കെ
9: ഓക്കെ. സന്തോഷം, സ്നേഹം, ഇഷ്ടം, ഇത്രയും ഭംഗി വേറെ എന്തിനാ ഉള്ളത്? ആളുകൾ വിളിച്ചോണ്ടേ ഇരിക്കുന്നു. ഹലോ,
13: ആ
9: മണിയെ, എന്തുണ്ട് മണി വിശേഷം? സുഖം, സന്തോഷം. നമ്മള് തമ്മിൽ കണ്ടല്ലോ.
13: പിന്നെ ചേട്ടൻ
9: അടിപൊളിയല്ലേ? ആ ഞാനുള്ളതുണ്ട്.
13: പിന്നല്ലേ ജീവനാണ്.
9: സന്തോഷം, സന്തോഷം മണി, സന്തോഷം.
13: എന്താ എല്ലായിടത്തും ചോദിച്ചു?
9: ആ സന്തോഷം. അപ്പൊ ആശംസകൾ, ഓണം നന്നായിരിക്കട്ടെ, ഓണത്തിന് ഓർക്കുക, എന്നെ വിളിക്കുക.
13: ചേട്ടന് തിരിച്ചും ചേട്ടന്റെ കുടുംബത്തിനും നമ്മുടെ റേഡിയോയിലുള്ള എല്ലാവർക്കും.
9: ഓക്കെ, ഒരുപാട് സന്തോഷം. ഹലോ,
14: ഹലോ, നമസ്കാരം സർ.
9: സുഖാന്നേ
14: പ്രകാശ്?
9: ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടാവും.
14: നന്നായിട്ട് പോകുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറവാണ്. നമ്മുടെ
9: ദക്ഷിണയെ
14: ബാധിച്ചത്.
9: ആ പ്രകാശ്, ഒരു പ്രധാന കാരണം അതില് ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി.
14: പ്രതിസന്ധി വലിയ പ്രതിസന്ധിയാണ് സർ. ഗൾഫിലൊരു പടക്കം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശബ്ദം അവിടെ കേൾക്കുമെങ്കിലും അതിന്റെ അലവലികള് ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിലാണ്.
9: അതെ അതെ, അത്
14: കേരളത്തിന്റെ സമസ്ത മേഖലകളെ ബാധിക്കുന്നതാണ്.
9: അതെ അതെ അതെ, ഈ ബൾക്ക് പർച്ചേസ് എല്ലാം പ്രതിസന്ധിയാവും.
14: അതെ അതെ, നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ സേഫ് അല്ല സർ. കാരണം ഈ ബാഹ്യമായിട്ടുള്ള സേഫ് ആണെന്നേ ഉള്ളൂ, പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. നമ്മളിവിടെ കാണിക്കുന്ന പല അഹങ്കാരങ്ങളും ഗൾഫിലെ ഒരു നല്ല സ്ഥിതി കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നതെന്നുള്ള ബോധ്യം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൂടാണ് ഈ ഓണം.
9: പ്രത്യേകിച്ച് വൈകാരികമായി ഇവിടെ നിൽക്കുമ്പോഴും പ്രകാശിന് ഗൾഫുമായ ഒരു ബന്ധമുണ്ടല്ലോ, രണ്ടും തമ്മിലുള്ള ഒരു ഒരു കോയിൻസിഡൻസ്.
14: തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നല്ലതുപോലെ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. കാരണം പലരും പല അവകാശവാദങ്ങളും പറയുന്നുണ്ട് എല്ലാം നാടിന്റെ മാത്രമാണ്. ഒരിക്കലുമല്ല, നമ്മുടെ നാടിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങളുടെ മുഖ്യ ഘടകം ഗൾഫ് തന്നെയാണ്. ഈ യൂറോപ്പും മറ്റേതുമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ബാങ്കുകൾ അടയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നാട്ടിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഈ മാർക്കറ്റിനെ നയിക്കുന്നത് പോലും ഗൾഫിന്റെ പണം എന്ന് വേണമെങ്കിൽ പറയാം സർ.
9: ഓക്കെ, പ്രകാശ് ആണാശംസകൾ, സന്തോഷം, വിളിച്ചതിന് ഒരുപാട് നന്ദി. ഒത്തിരി കാലമായി നമ്മൾ തമ്മിൽ കണ്ടെങ്കിലും റേഡിയോയിലൂടെ ശബ്ദം കേട്ടതിന് ഒരുപാട്.
14: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർ, വളരെ സന്തോഷം. എല്ലാവർക്കും ഓണാശംസകൾ സർ.
9: ഓക്കെ, അതെ, നിർത്താതെ സ്നേഹത്തിന്റെ കോളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. കണ്ട ശരത്ത്, എന്റെ ഒരു പിന്തുണ കണ്ടോ. ഹലോ, പറയൂ.
15: ഹലോ,
9: ആ പറയൂ.
15: സാറിനെ ഇതുവരെ ഒരുങ്ങുന്ന ആളായല്ല കണ്ടിട്ട് കേട്ടിട്ട്.
9: യാത്രകൾ
15: ഒന്ന് പിടിക്കണോന്ന് തോന്നി.
9: ആ സന്തോഷമാണല്ലോ
15: സാറിന്, സുഖമാണ്?
9: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഓ, ഓണം സന്തോഷമായി ആഘോഷിക്കാൻ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കണം നമുക്ക്. ഈ പറയുന്ന ഓണത്തിൻ്റെ മനോഹരമായ സന്തോഷം, നിങ്ങളിങ്ങനെ എന്താ പറയുന്നത്, ഈ നമ്മൾ സാധാരണ സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മൾ കടൽ തീരത്ത് എന്നിങ്ങനെ നിൽക്കുമ്പോൾ കടൽ തിരമാലകൾ നമ്മുടെ കാലുകളെ സ്പർശിച്ച് ഇങ്ങനെ മടങ്ങുമ്പോൾ അത് ഈ കടലിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ നിങ്ങളിങ്ങനെ നിർത്താതെ വിളിക്കുമ്പോൾ വർഷങ്ങളായി നമ്മൾ തുടരുന്ന ആ സ്നേഹത്തിൻ്റെ സന്തോഷം ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഹലോ
16: ഹലോ, എൻ്റെ അനിലേട്ടോ. എൻ്റെ അനിലേട്ടാ, അനിലേട്ടൻ്റെ സ്വരക്കെട്ട് എത്ര നാളായി അനിലേട്ടാ, എവിടെ പോയിരുന്നു അനിലേട്ടാ?
9: ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് യാത്രകളും കുറച്ച് ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആയിരുന്നു. സുഖമല്ലേ?
16: എന്ത് ഉത്തരവാദിത്തമല്ല, ഞങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. അനിലേട്ടൻ ഞങ്ങൾ റേഡിയോയില് വേണം ഞങ്ങൾക്ക്, നിർബന്ധോ?
9: വരാം, ഇടയ്ക്ക് വരാം, നമുക്ക് സംസാരിക്കാം. ഞാൻ ഇനി സമയം കണ്ടെത്താം.
16: ഓക്കെ, അനിലേട്ടൻ വന്നേ പറ്റി വന്നു. പക്ഷെ അനിലേട്ടന്റെ സ്വരം കേൾക്കാനും അനിലേട്ടന്റെ ആ ശബ്ദം, അത് ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിലേക്ക് കുടുംബ മഴ പെയ്ത് പോലെ കുടുംബ പെയ്ത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അനിലേട്ടന്റെ സ്വരം കേൾക്കാന്ന് വെച്ചൊരു ഭാഗ്യം തന്നെ.
9: സന്തോഷം, ഒരുപാട് സന്തോഷം. എന്റെ ശത്രുക്കൾ കൂടും ഇങ്ങനൊക്കെ പറഞ്ഞാല്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
16: അപ്പൊ ഇന്ന് എല്ലാവർക്കും, കേരളത്തിലുള്ളവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു.
9: സന്തോഷം,
16: എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണസദ്യ, ഓണ ഡ്രസ് ഇട്ട് ഓണസദ്യ ഉണ്ട്, സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആയുസോടെ ഒക്കെ ഇരുന്ന് എല്ലാരും ഹാപ്പി ആണോ?
9: ഹാപ്പി ആണോ?
16: ഗോഡ് ബ്ലസ് യു.
9: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഗോഡ് ബ്ലസ് യു ഓൾ. ഓക്കെ, ഈ പറഞ്ഞതുപോലെ എത്ര എന്തെല്ലാം പ്രാർത്ഥനകളാണ് വളരെ പെട്ടെന്ന് പറഞ്ഞത്. സന്തോഷമായിട്ടിരിക്കണം, ആരോഗ്യമായിട്ടിരിക്കണം, ഹാപ്പിയായിരിക്കണം, എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ഒരു ഒരു ഒരു ഒരു ഒരു പ്രപഞ്ചത്തിനാകെയും ഒരു ഗുണമുണ്ടാവുക. ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ ചിരഞ്ജീവിയാണ് പിന്നെ മഹാബലി എന്ന് പറയുന്നത്. ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന, നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓണം നൽകുന്ന സന്ദേശവും അത് തന്നെയാണ്. ഹലോ ഹലോ, കേൾക്കുന്നോ? ഹലോ
17: ഹലോ,
9: ആ പറയൂ.
17: നമസ്കാരം.
9: നമസ്കാരം, നല്ല നമസ്കാരം.
17: അനുസ്ഥാനത്തെ സൗണ്ട് കേട്ടിട്ട് കൊറേ കാലമായി. അപ്പൊ ഞാൻ അങ്ങനെ ഇന്ന് ഒരുത്താളായി ഞാൻ വിളിച്ചിട്ട്,
9: ഓ
17: ഇന്നന്നേരം ഞാൻ അനുസ്ഥാന്റെ ആ ശബ്ദം കേട്ടപ്പോ ഒന്ന് വിളിക്കണമെന്ന് തോന്നി.
9: സന്തോഷം, സുഖമാണല്ലോ? എന്താണ് ഈ പ്രാവശ്യത്തെ ഓണത്തിനുള്ള പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകതകൾ ഫീൽ ചെയ്യുന്നു?
17: പ്രത്യേകതയായിട്ട് നമുക്കൊന്നുമില്ല, സാധാരണ ഉള്ളത് പോലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു.
9: സാധനങ്ങളൊക്കെ, വസ്ത്ര ഡ്രസ്സൊക്കെ വാങ്ങി?
17: ഡ്രസ്സൊന്നും അങ്ങനെ നമ്മൾ ഓണത്തിന് പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാറില്ല.
9: ഇല്ല,
17: പിന്നെ അത്യാവശ്യമുള്ള ഡ്രസ്സുകൾ ഓണം അല്ലെങ്കിലും അല്ലാതെ ഒക്കെ എടുക്കാറുണ്ട്.
9: ബന്ധുക്കളൊക്കെ വരുമോ?
17: അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ ഇല്ല.
9: അങ്ങോട്ടൊക്കെ പോവോ?
17: ജോലിക്ക് അങ്ങോട്ട് പോകണം, ജോലിക്ക് പോകണം ഇന്ന്. പിന്നെ നമുക്ക് അങ്ങനെ രണ്ടു ദിവസം അവധിയുള്ളൂ.
9: ഓക്കെ,
17: അപ്പം ഇന്ന് പോണം, പിന്നെ ഉത്തരാടവും തിരുവോണവും അവധി ഉണ്ട്, അവട്ടത്തിന് പോണം.
9: ഓക്കെ,
17: ഇതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് പോണം. ഇങ്ങനെ
9: പിന്നെ
17: പഴയതുപോലെ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഒരു ക്ലബിന്റെ ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു സാംസ്കാരിക സമിതിയുടെ ഇതാ പറ്റുന്നത്, അവിടെ ഭയങ്കര ഓണാഘോഷവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്റെ നാട്ടില്. പക്ഷെ അന്നൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ആയിരുന്നു, ഇന്ന് അതൊന്നും ഇല്ലല്ലോ.
9: അല്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയാ മതി. ഇന്ന് കാലമൊക്കെ മാറിയെങ്കിലും നമ്മൾ അതിന്റെ സന്തോഷമൊക്കെ കണ്ടെത്തി, നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി.
17: അത്തരം സാംസ്കാരിക സംഘടനകളൊന്നും ഇന്നത്തെ യുവജനങ്ങളൊന്നും അതിനോട്ട് മുന്നോട്ട് വരുന്നില്ല. അതാണ്, അങ്ങനെയുള്ള സംഘടനകളാണ് യഥാർത്ഥത്തില് ഓണം ഓണം ആക്കുന്നത് തന്നെ നമ്മുടെ നാടുകളിൽ.
9: ശരിയാണ്.
17: അപ്പൊ അത് കേട്ടുകൊണ്ടാണ് നമ്മൾ ഓണത്തിന്റെ ഓണം
9: ഓണത്തിന്റെ വരവറിയുന്നത് തന്നെ അത്
17: കേട്ടിട്ടാണ്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. പിന്നെ ഏതെങ്കിലും എവിടെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മാത്രമേ ഉള്ളു ഇപ്പൊ.
9: ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഹാപ്പി ഓണം വിളിച്ചതിന്.
17: ഹാപ്പി ഓണം സാറിന്റെ ഒത്തിരി കാലം കൂടി കിട്ടിയതിൽ സന്തോഷം.
9: ഓക്കെ ഓക്കെ. ഹലോ, ആ ശബ്ദം കുറച്ച് വെച്ചെങ്കിലേ എക്കോ കേൾക്കാതിരിക്കുള്ളൂ. റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചാലേ, അല്ലെങ്കിൽ അവിടുന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മുഴക്കം
18: കേൾക്കും.
9: ആരാണ് അവിടെ കോഴിയൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളത്? ഏത് നാടാ?
18: കരുനാപ്പള്ളി
9: തന്നെയാണോ? കോഴി എട്ടേകാലായപ്പോ കൊക്കരിക്കുന്നു. രാത്രി എങ്ങാണ്ട് ഓണത്തിനെല്ലാം ഒരുങ്ങിയോ? ശരി, ജോലിക്ക് പോവാണല്ലേ. ഉത്രാടം വരെ ഉണ്ടോ ജോലി? ഉത്രാടം രാത്രി വരെ ഉണ്ടാവോ? ഓക്കെ
18: ഓക്കെ. രാവിലെ കേറണം.
9: അപ്പൊ ആകെ ഉള്ളത് തിരുവോണം ഔട്ടം, രണ്ടു ദിവസം അവധിയാണ്. ആ, സന്തോഷമായിട്ട് ആഘോഷിക്കും. ഓക്കെ, ഒരുപാട് സന്തോഷം. തിരക്കുകൾക്കിടയിൽ ശബ്ദങ്ങളിലൂടെ നമ്മൾ സ്ഥാപിച്ച വർഷങ്ങളുടെ ബന്ധങ്ങൾ ഈ പറഞ്ഞതുപോലെ ശബ്ദങ്ങളിലൂടെ കേൾക്കുമ്പോൾ, സംസാരിക്കാനായി എത്തുന്നത് കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും ഏറ്റവും മനോഹരമായ ഒരു ഓണദിനം, ഓണത്തിന്റെ ദിവസങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിന്റെ സന്തോഷമാണ്. പറയൂ പ്രജാത.
19: നമസ്കാരം സാറേ.
9: നമസ്കാരം.
19: ശബ്ദം കേട്ടപ്പോഴേ ഞാനൊന്ന് കൊറേ സമയം നേരത്തെ ഉള്ള കൊറേ ദിവസങ്ങൾ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ പായായിരുന്നു.
9: ഏതൊക്കെ ദിവസങ്ങൾ ഇങ്ങനെ പാഞ്ഞുപോയി? നമ്മുടെ പ്രളയം പാഞ്ഞുപോയി, വാർഷികം പാഞ്ഞുപോയി, പ്രളയം പാഞ്ഞുപോയി,
19: പിന്നെ ഓരോ സ്ഥലത്തുള്ള ഓരോ രംഗങ്ങളും ഇങ്ങനെ വരികയായിരുന്നു മൈൻഡിലൂടെ, ഫേസ്ബുക്കിലൂടെ
9: കാണുന്നുണ്ടല്ലോ. ഓണത്തിനെല്ലാം ഒരുങ്ങിയാ?
19: ഒന്നുമില്ല, ഒരുക്കമൊന്നുമില്ലല്ലോ.
9: ഒന്നുമില്ല,
19: പ്രത്യേകിച്ച് ഒരുക്കമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഓഫീസുണ്ട്, കുറച്ച് അത്യാവശ്യങ്ങൾ തിരക്കുണ്ട്.
9: ഈ ഓണം ആവുമ്പോ നമുക്ക് ഒരു പ്രത്യേക തിരക്കൊന്നും ഇല്ലെങ്കിലും വരും അല്ലേ?
19: തീർച്ചയായിട്ടും.
9: അതുകൊണ്ടല്ല, അതുകൊണ്ടല്ല നാലഞ്ച് ദിവസമായി നാട് കണ്ടിട്ട്. ഞാനിപ്പോ ഇന്നലെ വൈകിട്ട്, ഇന്നലെ ഉച്ചക്ക് ട്രെയിനിൽ വന്ന് കരുനാപ്പള്ളി ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ശ്വാസം പിടിച്ചു. കാരണം എത്ര ദിവസമായി ഈ നാട്ടിൽ നിന്ന് ശ്വസിച്ചിട്ടെന്ന് വിചാരിച്ച്. അപ്പൊ അതുകൊണ്ട് രാത്രിയും പകലും ഒക്കെ കിടന്ന് ഓടുന്നോണ്ടാ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഓ, സന്തോഷം, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, സന്തോഷം. എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. എന്താ പറയുന്നത്, ആഘോഷങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാകുന്നത് അതിലേക്ക് സ്നേഹം ചേർത്ത് വെക്കുമ്പോഴാണ്. ആ സ്നേഹവും ഇഷ്ടവുമാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കേണ്ടത്. ബാക്കി വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മൾ പരാജയപ്പെടും, നമ്മളെ പരാജയപ്പെടുത്തും. ഹലോ,
20: ഹലോ, ഗുഡ് മോർണിംഗ് സാറ്.
9: വെരി വെരി ഗുഡ് മോർണിംഗ്.
20: എനിക്ക് ഭയങ്കര സന്തോഷമായി സാറിന് സംസാരിച്ചു
9: കേട്ടോ.
20: ഞാനിങ്ങനെ കാത്തുകാത്തിരുന്ന സാർ എപ്പോഴാ ഒന്ന് വരുന്നേ, അന്നേരം ഒന്ന് വിളിക്കണം.
9: ആ, അത് ശരി. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഞാനിങ്ങനെ കാത്തുകാത്തിരിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളോട് വന്ന് സർപ്രൈസ് ആയിട്ട് സംസാരിക്കണമെന്ന്. അങ്ങനെ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് ഇന്ന് നമ്മുടെ പരിപാടിയിൽ.
20: ദിവസവും കൊള്ളാട്ടോ.
9: ആ, അതാണ്,
20: എല്ലാവർക്കും ഒന്ന് വിളിക്കാം. നാളെയൊക്കെ പെണ്ണുങ്ങളെല്ലാം ചെയ്യാം.
9: അല്ലെ, ഇന്നും തിരക്കാ കുറെ ആളുകളൊക്കെ അല്ലേ?
20: ഒന്നുമില്ല, ഓണം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും എന്തോ അങ്ങനെ പറഞ്ഞാലും നമുക്ക് ഓണമാകുമ്പോ ഒരു തിരക്ക് തന്നെ സാറേ.
9: ആ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, റോഡിലും വീടുകളിലും കടകളിലും ഒക്കെ തിരക്ക. സത്യം. അപ്പോ എന്താണ്, ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സ്നേഹം എല്ലാവർക്കും. ഒരാൾ വാട്സപ്പിൽ അയച്ചിരിക്കുന്നു, സാർ ഗുഡ് മോർണിംഗ്, ഒരുപാട് നാളുകൾക്ക് ശേഷം സാറിൻ്റെ സ്വരം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം, ഇനിയും പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതികളിലൊന്നാണ് നിങ്ങളോട് വർത്തമാനം പറയുക, അല്ലെങ്കിൽ നിങ്ങളുമായി സംസാരിക്കുക എന്ന് പറയുന്നത്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള ദിവസങ്ങളും അതുതന്നെയാണ്. നമ്മൾ ഒരുപാട് നേരം കാര്യം പറഞ്ഞും കഥ പറഞ്ഞും ചിരിച്ചും കളിച്ചും വഴക്കിട്ടും തർക്കിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കാലം. വർഷം എത്ര പോയി? ഹലോ,
1: ഹലോ, നമസ്തേ ചേട്ടാ. നമസ്തേ, സുരേന്ദ്രനാണ് അതിനകത്ത് നിന്നും.
9: സുരേന്ദ്രൻ, എന്തുണ്ട്, ഓണാഘോഷമൊക്കെ ഇടമ്പരായി. സുരേന്ദ്രനെ അന്ന് നമ്മുടെ ഓച്ചറയിലെ രാമായണ പ്രഭാഷണത്തിന് കണ്ടതാ സുരേന്ദ്രന്.
1: അതെ അതെ, എനിക്ക് വലിയൊരു കണ്ണു നിറഞ്ഞു പോയ കാര്യം.
9: എന്റെയും ഹൃദയവും എന്താ പറയുന്നത്, മനസ്സും കണ്ണുകളും നിറഞ്ഞു പോയി എനിക്ക് സുരേന്ദ്രൻ എന്നോട് കാണിച്ച സ്നേഹം കണ്ടിട്ട്.
1: കാര്യം എന്താ പറയാ, എനിക്ക് എന്റെ ഗുരുനാഥനെ കണ്ടുമുട്ടിയ കാര്യം, ഞാനത് എന്റെ തിരക്കും ജീവിതവും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴേ എനിക്കൊരു സൗഭാഗ്യമായിട്ടാ തോന്നിയത്.
9: ഞാന് സുരേന്ദ്രനാണ് ഇങ്ങനെ എന്റെ ഒരു സഹോദരനെ കണ്ടതുപോലെ എന്താ പറയുന്ന അത്രമേൽ ഇഷ്ടത്തോടെയാണ് ഞാൻ കണ്ടത്. ഞാൻ ഓർക്കുന്നു അത്. ഞാൻ ആരോടൊക്കെയോ വീട്ടിൽ വന്നൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എപ്പോഴും വിളിക്കുന്ന സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താ ഈ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ?
1: ആ ഉണ്ട് സാറേ, ഓണം ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ ഇതെല്ലാം സെറ്റായി. നമുക്ക് അങ്ങനെ വലിയ ആഹ്ലാദപൂർവ്വമായിട്ടൊന്നും ഇല്ല. പിന്നെ എന്റെ മോടെ കൂട്ടുകാരിയുണ്ട്, ഒരു ദുബൈയുണ്ട്, അങ്ങനെ ആ പള്ളി അടുത്തുള്ള അവളൊക്കെ വരും. അവളും എന്റെ മകളെ പോലെ. അന്നേരം നമുക്കത് ഏറ്റവും വലിയൊരു സന്തോഷം, അതൊക്കെയാണ് നമ്മുടെ സന്തോഷം
9: മക്കള്.
1: പിന്നെ സാറിന്റെ സൗണ്ട് കേട്ടിട്ട് എത്ര ദിവസമായി. ഞാനിങ്ങനെ നോക്കി, ഞാൻ പിന്നെ മറ്റുള്ളവരോട് പറയുക, വഴിതെറ്റിപ്പോ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയുക, സുഖദിന ചിന്തകൾ നിങ്ങൾ കേൾക്കണം കേൾക്കണം കേൾക്കണം കേൾക്കണം എന്ന് ഞാൻ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷിക്കപ്പെടാനുള്ളതേ ഉള്ളു. അത് വേറെ ഒന്നും കിട്ടാനില്ല. ഇത് പറയണമെന്ന് ഞാൻ കേൾക്കണം കേൾക്കണമെന്ന് എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ആ എനിക്ക് നേരിട്ട് കണ്ടപ്പോ ഉണ്ടല്ലോ, എനിക്ക് സഹിക്കാനത്തല്ല, എനിക്ക്
9: സന്തോഷം. ഞാൻ കണ്ടു ആ സങ്കടവും, സ്നേഹത്തിന്റെ സങ്കടം ഞാൻ കണ്ടു. ഒരുപാട് സന്തോഷം സുരേന്ദ്ര. കുടുംബത്തിന് ഏറ്റവും ഹൃദ്യമായ ഓണാശംസകൾ. ഇടയ്ക്ക് വരിക, കാണാം നമുക്ക്.
1: ശരി,
9: ഓക്കെ. ഒരുപാട് മനുഷ്യരുടെ എന്താ പറയുന്നത്, നമ്മൾ ഒന്നുമല്ലാത്ത സ്നേഹം, ഒന്നിനുമല്ലാത്ത സ്നേഹം എന്നൊക്കെ പറയത്തില്ലേ, നിഷ്കളങ്കമായ സ്നേഹം. വേറെന്തെങ്കിലും ഞാനൊന്നും നൽകിയിട്ടല്ല, എനിക്കവരൊന്നും നൽകുന്നുമില്ല, ഞാൻ അങ്ങനെയല്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇടങ്ങളുണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ തുരുത്തുകളുണ്ട്. അത് ആസ്വദിക്കുന്നിടത്തോളം, അത് കഴിയുന്നിടത്തോളമാണ് ഈ ഭൂമിയിലെ ജീവിതം എത്ര ഭാഗ്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്താ പറയുന്നത്, ഈ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, അതിൽ പറയുന്നത് പോലെ എത്ര ജന്മങ്ങളായാലും ഈ മനുഷ്യ, നമുക്കൊരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വ്യത്യസ്ത മനുഷ്യരൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും അതിനിടയിലൂടെ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം, അത് ഏറ്റവും മനോഹരമാണ്, ഏറ്റവും ഇഷ്ടമാണ്, ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ആ കുറച്ചാളായി, കുറച്ചാളായി. സുഖാണോ? സൗണ്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഫോണിന്റെ എന്തോ പ്രശ്നമുണ്ട് അമ്മേ. ആ അമ്മയുടെ ഫോണിന് എന്തോ ഒരു ഒരു ഒരു പ്രശ്നമുണ്ട്, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല അമ്മയുടെ ഫോണിന്. എന്തായാലും സുഖമാണമ്മേ, സന്തോഷമായിരിക്കുന്നു. ഓണം വളരെ ഇഷ്ടവും സന്തോഷവും ഒക്കെ നിറച്ച നിമിഷങ്ങളുടെ മനോഹരമായ ഭാവങ്ങൾ ചേർന്നതാണ്. യഥാർത്ഥത്തിൽ മുറ്റത്ത് നാം ഇടുന്ന അത്തപ്പൂക്കളമുണ്ടല്ലോ, ആ പൂക്കളം മനുഷ്യൻ്റെ മനസ്സുകളിൽ വൈവിധ്യമുള്ള പൂക്കളായി മാറി അതിൻ്റെ സുഖവും സന്തോഷവും ഒക്കെ നമ്മൾ അനുഭവിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹലോ, ഇല്ലമ്മാ, ഇല്ല, സൗണ്ട് ക്ലിയർ ആവുന്നില്ല, ഉറച്ച ശബ്ദം കിട്ടുന്നില്ല. എനിക്ക് മാത്രം വളരെ ചെറുതായി അകലെ നിന്ന് കേൾക്കുന്ന പോലെ റേഡിയോയിൽ കേൾപ്പിച്ച. ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല, എന്തോ ലൈൻ്റെ പ്രശ്നമാണമ്മ. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ ഏറ്റവും മനോഹരമായ ദിവസത്തിൻ്റെ ഒരു മനോഹരമായ ഭംഗിയുള്ള ദിവസമാണ് ഈ പറയുന്ന ഓണം എന്ന് പറയുന്നത്. ഓണത്തിന് എപ്പോഴും അങ്ങനെ ഒരു ഭാവമുണ്ട്. ഓണം മനുഷ്യജീവിതത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഓണത്തിനെ. നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. ഓണം ചേർത്ത് വെക്കുന്ന ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളുടെ സന്തോഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. വിളിക്കാൻ ഒരു മിനിറ്റത്തേക്കൊരു തടസ്സമുണ്ടാകും നിങ്ങൾക്ക് വിളിച്ചാൽ എന്നെ കിട്ടാൻ വേണ്ടി, കാരണം ഫോണിന് എന്തോ ഒരു ജാമായ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതിപ്പോൾ ഒരു പരിഹരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി വർഷങ്ങളുടെ, നമ്മൾ ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 10-12 വർഷങ്ങൾക്കപ്പുറത്തേക്ക് സംസാരിച്ചു തുടങ്ങിയിട്ട് കേട്ടു തുടങ്ങിയിട്ട് ഓണത്തിൻ്റെ ദിവസങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കാനും വർത്തമാനം പറയാനും ഒക്കെ തുടങ്ങിയിട്ട് ഇത്രയും കാലങ്ങളായി എന്നതാണ് ഒരു സത്യം. ആ പോയ കാലങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മൾ ചില അറിയാതെയാണ് ഈ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ അനുഭവങ്ങളെയും, ഓണവും ഉത്സവവും ന്യൂ ഇയറും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചേടിയെത്തിയ പ്രളയവും എല്ലാം നമ്മൾ ഒരുമിച്ചാണ് നേരിട്ടത്. ആ സന്ദർഭങ്ങളിലെല്ലാം സ്നേഹത്തോടെ ഒപ്പം ചേർന്ന് നിന്നവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ നൽകിയ സ്നേഹം, നിങ്ങൾ പങ്കുവച്ച ഇഷ്ടങ്ങൾ ഒക്കെ വളരെ നിറഞ്ഞ ഹൃദയത്തോടെ എപ്പോഴും ഓർക്കാറുണ്ട്. എല്ലാ തിരക്കുകൾക്കിടയിലും അത്തരം കാര്യങ്ങൾ വളരെ ഇഷ്ടത്തോടെ ഓർക്കാറുണ്ട്. കാരണം ആ സ്നേഹത്തോളം തുല്യമായ മറ്റൊരു അനുഭവങ്ങളും ജീവിതത്തിലില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഓണനാളിലും എല്ലാ തിരക്കുകളും ഉണ്ടെങ്കിലും അതിനിടയിൽ നിങ്ങളോട് വന്ന് വർത്തമാനം പറയണം എന്ന ചിന്തയുണ്ടായതുപോലും ഈ പറയുന്ന മനസ്സിൽ എപ്പോഴും ഉള്ള നിങ്ങളുടെ മുഖങ്ങളും നിങ്ങളുടെ ശബ്ദങ്ങളും ഒക്കെയാണ്. തീർച്ചയായും ഈ ഓണനാളുകൾ ഏറ്റവും ഹൃദ്യമാകട്ടെ, ഏറ്റവും സന്തോഷകരമാകട്ടെ, നിങ്ങൾക്ക് വളരെ ആഹ്ലാദകരവും ആനന്ദകരവുമായ ഒരു ഓണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നേരത്തെ പ്രകാശ് സൂചിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ പലരും പറഞ്ഞതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, കടവും കച്ചവടത്തിൻ്റെയും ഒക്കെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഓണമില്ല എന്നാരും പറയില്ല. ഫോൺ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഓണമില്ല എന്നാരും പറയില്ല. എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ എല്ലാ സംഗതികളുടെയും ഇടയിലും ഓണമുണ്ട്. ആ ഓണത്തിൻ്റെ ഒരുപാട് എന്താ പറയുന്നത് മനോഹരമായ അനുഭവങ്ങൾ നമ്മൾ ഓർമ്മയുണ്ട്. നമ്മൾ ഒരുപാട് കാലം പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു എന്നോടൊപ്പം യാത്ര ചെയ്ത എല്ലാവരെയും, കാരണം ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന പലരും ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. നമ്മളെ വിളിച്ചവരുണ്ട്, നമ്മളെ വിളിച്ചിട്ട് നമ്മളോടൊപ്പം എന്ന് സംസാരിക്കുകയും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്തവരുമുണ്ട്. അതായത് പലതരം രോഗങ്ങളാൽ അസുഖങ്ങളാൽ ഒക്കെ എന്താ പറയുന്നത് നമ്മളിൽ നിന്ന് യാത്രയായ ഒരുപാട് പേരുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അവരുടെ നമ്മളെ നിരന്തരമായി നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കുകയും നമ്മുടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾ, അവരൊക്കെയും ഈ പറയുന്നത് പോലെ നമ്മുടെ ഓർമ്മകളുടെ ഭാഗമാണ്. ഹലോ,
0: ഗുഡ് മോർണിംഗ് സാർ.
9: ഗുഡ് മോർണിംഗ്.
0: സാറിന്റെ സ്വരം കേട്ടപ്പോ ഒരുപാട് കാലമായി വിളിച്ചിട്ട്, കേട്ടപ്പോ വിളിക്കാതിരിക്കാൻ തോന്നിയില്ല.
9: ഓക്കേ,
0: ഹാപ്പി ഓണം സാർ.
9: ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സന്തോഷം. സന്തോഷം. സന്തോഷം. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 35-40 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട്, പണ്ട് ഞാൻ ഓർക്കുന്നു ഓണാട്ടര പാസഞ്ചർ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടുകളായിട്ടായിരുന്നു വിടുന്നത്. അതിൻ്റെ ഇടയിൽ പാട്ടും ഒക്കെ ആയിട്ടാണ് പോയത്. പിന്നീടാണ് നോൺ സ്റ്റോപ്പായി നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ഒരുപക്ഷേ അങ്ങനെ നോൺ സ്റ്റോപ്പായി സംസാരിക്കുന്ന പരിപാടികൾ തന്നെ വളരെ അപൂർവമാണ്. പക്ഷേ നമ്മൾ അത്രയും സംസാരിച്ചാൽ പോലും നമ്മുടെ വിശേഷങ്ങളും വിഷയങ്ങളും ഒന്നും തീരില്ലായിരുന്നു. അത്രമേൽ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൂട്ടിയത്. ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് വല്ലാതെ ചിന്തിച്ചിട്ടുണ്ട്, ഇനി എന്താണ് പറയുക, ഇനി എന്താണ് നമുക്ക് പറയാൻ കഴിയുക എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ പറയാൻ വിഷയങ്ങളില്ല. നമ്മുടെ മുന്നിൽ പറയാൻ വിഷയങ്ങളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ത് സബ്ജക്റ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതത് ദിവസങ്ങളിൽ രാവിലെയാണ് ഓരോ സബ്ജക്റ്റുകളും എടുത്ത് നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിൻ്റെ നാളിൽ, ഈ ദിവസങ്ങളിൽ, ആരോ പറഞ്ഞതുപോലെ നാളെയൊക്കെ

0: ആണ് നിങ്ങളോട് വർത്തമാനം പറയാൻ. ഓണാട്ടുകര പാസഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ കരുനാഗപ്പള്ളിയുടെ ഒരു ഒരു ബ്രാൻഡായി തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന പരിപാടികളിലൊന്നാണ്. ചന്ദ്രികയുടെ രമണനാണോ രമണന്റെ ചന്ദ്രികയാണോ?
1: ചന്ദ്രികയുടെ രമണൻ. ഓണാശംസകൾ.
0: ഓണാശംസകൾ ഓണാശംസകൾ.
1: സാർ സന്തോഷമായിട്ടിരിക്കട്ടെ, ആരോഗ്യം കിട്ടട്ടെ, എല്ലാവർക്കും ഒരു രോഗം വരാതിരിക്കട്ടെ.
0: ഓക്കെ, ഓണമൊക്കെ ഒരുങ്ങിയാ?
1: ആ ഒരുങ്ങി ഒരുങ്ങി.
0: എല്ലാം റെഡിയായിരിക്കാണ്?
1: എല്ലാം റെഡിയായി
0: റെഡിയായി. ഉത്രാടം മുതൽ ആഘോഷം തുടങ്ങുമോ തിരുവോണം മുതൽ തുടങ്ങുമോ?
1: അല്ല, ഉത്രാടം തൊട്ട് ഊണ് തുടങ്ങും.
0: ഊണ് തുടങ്ങും. പല വീടുകൾ പലയിടത്തായിട്ടാണോ എല്ലാം വീട്ടിൽ തന്നെയാണോ?
1: അല്ല, എന്റെ വീട്ടില.
0: അത് ശരി. ഉത്രാടം സ്വന്തം വീട്ടില്?
1: ഉത്രാടം വീട്ടില, തിരുവോണം വീട്ടില. വീട്ടിലും മോളും ഒക്കെ വരും. മോടെ വീട്ടിലോട്ട് ചതയച്ചു പോകും.
0: അത് ശരി. അപ്പൊ സന്തോഷമായിരിക്കട്ടെ, എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടും വിഷമവും രോഗവും പ്രയാസവും ഒന്നും ഉണ്ടാവാതെ ഏറ്റവും സന്തോഷമുള്ള ഓണമായിരിക്കട്ടെ. ഹലോ,
2: ഗുഡ് മോർണിംഗ് സാർ.
0: വെരി ഗുഡ് മോർണിംഗ്.
2: ഞാൻ ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. സാറിന്റെ സാറും പിന്നെ ഈ എന്റെ റേഡിയോ, അതായത് 12 വർഷം സാറിന് ഒന്നുകൂടെ പറഞ്ഞാൽ മതില്ല. നമ്മുടെ വിജയ് മുതൽ, അന്ന് മുതൽ ഇന്ന് വരെയും ആ പ്രാർത്ഥന.
0: വിജയ് മുതൽ എത്ര പേര് വന്ന് ഓർക്കാൻ പറ്റും? ആരൊക്കെയാന്ന് ഓർത്തെ?
2: വിജയ് ഉണ്ട്, അത് കഴിഞ്ഞപ്പോ രഘുനന്ദൻ,
0: അത് കഴിഞ്ഞ് രഘുനന്ദൻ. രഘുനന്ദൻ ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ ഇടയിൽ ആരും ഉണ്ടായിരുന്നല്ലോ.
2: ആ ഉണ്ടായിരുന്നു, വിഷ്ണു എന്ന് പറയുന്നത്.
0: പിന്നെ അമിത.
2: അതെ, ഇനി സാറിനെ വിളിക്കാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുക, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല.
0: സന്തോഷം.
2: ഹാപ്പി ഓണം. നാളെ നിവേദന പോവാ.
0: അതെ അതെ അതെ അതെ അതെ അതെ അതെ. സന്തോഷം, ഒരുപാട് സന്തോഷം. കഴിഞ്ഞ ദിവസം ഒരാളിൽ പരാതി പറഞ്ഞായിരുന്നു. ഹലോ
3: ഹലോ.
0: ആ
3: ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
3: അനുമോൾ സാറിന്റെ പിന്നെ ശബ്ദം കേട്ടിട്ട് ഒത്തിരി നാളായി. ഞാൻ എപ്പോഴും വിചാരിക്കും സാറിനെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. സാറിന്റെ ഒരു ശബ്ദം ഒരു എനർജി ആയിരുന്നു, നല്ലൊരു ഹാപ്പി മൂഡൊക്കെ തരും.
0: അത്
3: ആ സംസാരം കേൾക്കാൻ വളരെ ഇഷ്ടമാണ് എനിക്ക്.
0: ഒരുപാട് സന്തോഷം. ഞാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം വരാമേ. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും, നന്നായിട്ട് ഓണം ആഘോഷിക്കുകയും. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചോയ്സാണ്. ആ ചോയ്സാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ പ്രധാന. നമ്മൾ സാരി ഉടുക്കുന്നത് പോലെ, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് പോലെ, നമ്മൾ മുഖത്ത് എന്താ പറയുന്നത്, മുഖകാന്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നത് പോലെയൊക്കെ ഒരു സന്തോഷമാണ്, ഒരു ഒരു ചോയ്സാണ് സന്തോഷം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തീരുമാനിച്ച. ഹലോ ഹലോ. ആ
4: ഹാപ്പി
0: ഓണം. ഹാപ്പി ഓണം.
4: അതെ, സാറിനെ പറ്റി എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്.
0: ഓ സന്തോഷം. എവിടെന്നാ
4: വിളിക്കുന്നത്? ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. പക്ഷെ സാറിന്റെ ഈ വാക്കുകൾ കേൾക്കാൻ എല്ലാ കോളേഴ്സും പറയുന്ന നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്.
0: ഒരുപാട് സന്തോഷം. എവിടെ വർക്ക് ചെയ്യാണോ?
4: അല്ല, വർക്ക് ചെയ്യുന്നല്ല.
0: പേരെന്താ?
4: വീട്ടമ്മയാണ്. എന്റെ പേര് സൗമ്യ.
0: ആ ശരി ശരി ശരി ശരി. കുഞ്ഞാണോ?
4: എന്റെ കുഞ്ഞാണ്, കുഞ്ഞാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, മോളോട് പറഞ്ഞു ഹാപ്പി ഓണം പറയൂന്ന്
0: പറഞ്ഞപ്പോഴത്തേക്കും
4: ഒരുപാട് സന്തോഷം സാർ. ഹാപ്പി ഓണം.
0: ഓക്കെ, ഹാപ്പി ഓണം. സന്തോഷമായിട്ടിരിക്കും. അപ്പൊ അതാണ് സന്തോഷം, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മളിപ്പോ എന്താ പറയുന്നത്, കുറച്ച് കാശൊക്കെ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ നേടുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നെങ്കിലും മനുഷ്യൻ്റെ സ്നേഹത്തിന്, ഇഷ്ടത്തിന്, അവരുടെ നല്ല വാക്കുകൾക്ക്, അതിൻ്റെ നടുവിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സന്തോഷത്തോളം മറ്റൊന്നുമില്ല. ഹലോ
5: ഹലോ. അനിൽ സാറുമായിട്ടും സംസാരിക്കാൻ പറ്റുമോ സാറേ?
0: ഓ, അനിൽ സാറുമായിട്ടാ സംസാരിച്ചോ
5: സാറേ. സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓരോ ഇത് വാട്ടറുകളെ പ്രസംഗങ്ങളും എല്ലാം ഞാൻ കേട്ടതാണ്. എല്ലാ സാറിന് ഒരു ഹാപ്പി ഓണം പറയാൻ വേണ്ടി വിളിച്ചതാ.
0: ഓ സന്തോഷം. എവിടെന്നാ വിളിക്കുന്നത്?
5: ഞാൻ സാറിന്റെ നൈബറാ, ഇവിടെ ഉള്ളയാ,
0: ശരി.
5: സാറ് എല്ലാ കാര്യത്തിനും സാറ് ഇടപെടുന്നതാണ്. നമുക്ക് പറ്റാത്തതെങ്കിൽ ഈ നമ്മുടെ

0: ഈ അടുത്ത് കിട്ടുന്ന പുതിയാവിലി ഇരുന്ന് ഈ മത്സ്യത്തിലൊക്കെ ഈ വിഷം ചേർത്തിരുന്ന പരിപാടിയൊക്കെ ഒന്ന് നിർത്താനുള്ള ഒരു സാഹചര്യം താറുണ്ടായിട്ടെടുക്കും.
1: ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ആ അത് നമ്മുടെ അതെ നമ്മളെ മനുഷ്യനെ കാരണത്തിൽ നിന്ന് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് കൂടുതൽ ഈ മത്സ്യത്തിനകത്തുള്ള വിഷം ചേർത്ത്
1: പലതരത്തിലുള്ള പൊടിയും
0: പറ്റിയൊക്കെ സാറ് വിചാരിച്ചാൽ നടക്കും. സാറിന്റെ ഓരോന്നും ഞാൻ പിന്നെ ഇതിനകത്ത് വീഡിയോക്കകത്തും സാറിന്റെ വാട്ടറിലെ പ്രശ്നവും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നത്.
1: ഓക്കെ,
0: ഡ്രൈവറാണ് ഞാൻ. എന്താ
1: ശരി
0: സാറേ, ഹാപ്പിയാണോ? എല്ലാ ആശംസകളും.
1: ഹാപ്പിയാണോ? സന്തോഷം സന്തോഷം സന്തോഷം. അപ്പോൾ അതൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷം, ഓണത്തിൻ്റെ സന്തോഷം, ഓണത്തിൻ്റെ വൈബ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളും ഈ ഓണവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളെയൊക്കെ വിളിക്കണം, സമയം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കണം. മനുഷ്യനിപ്പോൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാനായി ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം. എല്ലാവരും തിരക്കിലാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ജമനിയോടാണ് സംസാരിക്കുന്നത്. ജമനി എന്തെങ്കിലും ഒന്ന് മിണ്ടുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജമനി പറയുന്ന മറുപടികളാണ് നമ്മളെ കേൾക്കുന്നത്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ജമനി ഓണമായി എന്ന് ജമനിയോട് പറഞ്ഞാൽ ജമനി എന്താണ് പിന്നെ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നുണ്ട്. ഹലോ
2: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം.
2: ആ, താജു ആണ്, ശങ്കരാമൂല.
1: ആ പറയു താജു.
2: അപ്പൊ നമ്മള് ഓണം, ജെൻസി ഓണവും നമ്മുടെ ഓണവും ഒരു ഒരു കമ്പാരിസൺ, അതിനാ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ നമുക്കുണ്ട്. പക്ഷെ ഇന്നിപ്പോ കളർഫുൾ ആണ് ഓണം. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും വൈബാണ്. അത് ജെൻസി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഞങ്ങള് ഞങ്ങളുടെയൊക്കെ ബാല്യത്തില് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഈ മൂടലുണ്ട്, അതായത് തൊണ്ട് മൂടുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഓണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ അമ്മമാരിക്ക് ചേർന്ന് ഞാൻ മൂന്നാലഞ്ച് തൊണ്ട് മൂട്ടിക്കും. അതിന്റെ ഇത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഏതെങ്കിലും അമ്മയുടെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ രണ്ടമ്മമാരെ കൊടുത്തിട്ട് തല്ലിക്കും. തല്ലിച്ചതിന് ശേഷം അച്ഛനോട് പറയും, അച്ഛാ ഞങ്ങൾക്ക് കയറ് പിരിച്ചു തരും. അച്ഛൻ കയറ് വെച്ച് അന്നേരം കഴിഞ്ഞൊരു ഉളക്ക വേണം. ഈ ഉളക്ക ഏതെങ്കിലും ഒരു അമ്മമാരെ വീട്ടിൽ നിന്നോ ഉമ്മയുടെ വീട്ടിൽ നിന്നോ മൂട്ടിക്കും. മൂട്ടിച്ച് ഊഞ്ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ഉളക്ക വെക്കുമ്പോഴാണ് കാണാത്തത്. അതിനുമ്പോ ഡേ ലവന്മാരെടുത്തോണ്ട് പോയടേ അവിടുത്തെ ഉളക്ക ഇങ്ങോട്ട് വന്നേടേന്ന് പറയും. അങ്ങനെ പിന്നെ നമ്മൾ തിരുവാതിരയും കിളിത്തട്ടും, അങ്ങനെ നമ്മുടെ ഒരു ആ ഒരു ഓണം. പിന്നെ അന്ന് ഓണത്തിനാണ് ഒരുതപ്പെട്ടവർക്കൊക്കെ ഒരു പുതുവസ്ത്രം കിട്ടുക, വിഭവസമൃദ്ധമായ ഒരു സദ്യ കിട്ടുക. അതിൽ നിന്ന് നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട് എന്നും നമുക്കിതൊക്കെ കിട്ടുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറി. ഒരുപാട് നല്ല നാളുകളാണ് ഓണം സമ്മാനിക്കുന്നത്. അപ്പൊ ഇത് തുറന്നു പോകട്ടെ, നമ്മുടെ പഴയ കാലങ്ങൾ കൂടി അവരെ ഓർമ്മിപ്പിക്കാനോട് നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുന്നു. വിശേഷിച്ച് എന്റെ റേഡിയോയിലും അതിന്റെ ഓരോ ജീവനക്കാർക്കും, ഓരോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.
1: സന്തോഷം. ഈ ഓണമൊക്കെ നമുക്ക് നൽകുന്ന ഒരു സംഗതി എന്താണെന്നറിയോ? അത് ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സാമൂഹിക മൂലധനം. സാമ്പത്തിക മൂലധനം എല്ലാവർക്കും അറിയാം, ബാങ്കിലുള്ള ബാലൻസ്, അക്കൗണ്ടിൽ കിടക്കുന്ന കാശ്, നമുക്കുള്ള വസ്തുവൊക്കെ. സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, മനുഷ്യനിങ്ങനെ ചേർന്ന് നിൽക്കുന്ന, എല്ലാവർക്കും ആരൊക്കെയോ ഉണ്ടെന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവുന്ന, നമ്മളങ്ങ് വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയില്ലെന്ന് പറയുന്നൊരു ബോധ്യം ഉണ്ടാകുന്ന, വഴക്കും വക്കാണവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരാൾക്ക് വയ്യ, പെട്ടെന്നൊരു വണ്ടി വന്നു, ഒരു ആംബുലൻസ് വന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ശബ്ദം കേട്ടു, അവിടെ അപ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയ ആൾക്കൂട്ടം പോലെ ചേർന്ന് നിൽക്കുന്നൊരു വികാരമുണ്ട്. ഓണം നമ്മളെ ചേർത്ത് നിർത്തുന്ന അത്തരത്തിലുള്ള ഒരു മനോഹരമായ ആഘോഷമാണ്, നിറമുള്ള ആഘോഷമാണ്. ആ ചുറ്റുപാടുകളിലെ നിറങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തണം എന്നിടത്താണ് അതിൻ്റെ ഈ പറയുന്ന സത്ത നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രമേൽ മനോഹരമായ ഒരു ഓണമായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. കുറച്ച് സമയം നിങ്ങളോടൊപ്പം ഏതാണ്ടൊരു എന്താ പറയുന്നത് 10:45 സമയം പോയത് അറിഞ്ഞില്ല. വിളികൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നു, എല്ലാവരോടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോയതുകൊണ്ട് 10:40-45 സംസാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഓണാഘോഷത്തിൻ്റെ ഓരോരുത്തരെ കാണാൻ പോകേണ്ട ഒക്കെ തിരക്കുകളുണ്ട്. റേഡിയോയിലെ ഓണാഘോഷം ഇന്നാണ്, അതിൻ്റെ തിരക്കുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് തിരക്കുകളും സാഹചര്യങ്ങളും ഉള്ള സാഹചര്യത്തിൽ ഞാനും ഒന്ന് എന്താണ് പറയുന്നത്, ഓണാട്ടുകര പാസഞ്ചറിൽ നിന്നും ഇറങ്ങുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒരുമിച്ച് വർത്തമാനം പറയാം. നിങ്ങളും ഈ പറയുന്നത് പോലെ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഭാഗമായിരിക്കുക. ഈ ബാക്കിയുള്ള നെഗറ്റീവ് എനർജിയൊക്കെ കളയുക, വളരെ പോസിറ്റീവായി ജീവിതത്തെ സമീപിക്കുക. ഇനിയുള്ള 3-4 വേറെ എല്ലാ ചിന്തകളും നിരാശകളും ഒക്കെ കളയണം. ഈ യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നമ്മളോട് തന്നെയാണ്. ബാക്കി എല്ലാത്തിനോടും ഒക്കെ ബന്ധങ്ങളുണ്ട്, കടപ്പാടുണ്ട്. ആങ്ങളയ്ക്ക് പെങ്ങളാണ്, പെങ്ങൾക്ക് ആങ്ങളെയാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, മകളാണ്, മകനാണ്, പിന്നെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഓരോരുത്തരും സന്തോഷമായിരിക്കുക, നമ്മൾ ഓരോരുത്തരും ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു ചോയ്സാണ്, നമ്മുടെ തന്നെ ഒരു നിർബന്ധമാണ്. അതുകൊണ്ട് അതിനോട് എല്ലാവരും നീതി പുലർത്തുക, സന്തോഷകരമായിരിക്കട്ടെ. പിന്നെ ചേട്ടന്മാരോടൊക്കെ പറയാനുള്ളത്, ഈ എന്താ പറയുന്നത്, ലഹരിയുടെ മേഖലയിൽ നിന്നൊക്കെ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കരുനാഗപ്പള്ളിയിൽ എപ്പോഴും നമുക്ക് നിരാശ തോന്നുന്നൊരു കാര്യമാണ് ഈ ഓണം കഴിയുമ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ, ഇത്രയും കോടി രൂപയുടെ മദ്യം കഴിച്ചു എന്നൊക്കെ പറയുന്നത്. അതെല്ലാം അതിലൊരു 50% കണ്ണീരാണ്, അപകടങ്ങളാണ്. പിന്നെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഓരോരുത്തരും നമ്മളോട് പറയുമ്പോഴേ അറിയുന്നത് കഴിഞ്ഞ ഓണത്തിന് അങ്ങനെ പോയതാണ്, പോസ്റ്റിലിടിച്ചതാണ്, അവിടെ ഇടിച്ച് കയറിയതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഒരു മകനെന്നുള്ള നിലയിലോ, സഹോദരൻ എന്നുള്ള നിലയിലോ, അനുജനെന്നുള്ള നിലയിലോ, ജ്യേഷ്ഠനെന്നുള്ള നിലയിലോ എനിക്ക് എന്നെ കേൾക്കുന്ന കരുനാഗപ്പള്ളിക്കാരായ ആളുകളോട് പറയാനുള്ളത്, ഓണത്തിന് സന്തോഷത്തിൻ്റെ ലഹരിയാകണം, ബാക്കിയുള്ള ലഹരികളിൽ നിന്നൊക്കെ പരമാവധി ഒഴിവാക്കിയും അകന്നു നിന്നും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ച് കൂട്ടുകാരോടൊപ്പം സന്തോഷവർത്തമാനങ്ങൾ പറഞ്ഞ് ആ സന്തോഷവർത്തമാനത്തിൻ്റെ മാത്രം ലഹരിയിൽ സന്തോഷം അനുഭവിച്ച് മനോഹരമാക്കി തീർക്കണം ഓണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, ഹൃദയത്തിൽ നിന്നുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഓണാശംസകൾ നേരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും കഴിയുന്ന സമയങ്ങളിൽ ഉണ്ടാകാൻ ശ്രമിക്കാം. വിളിച്ച എല്ലാവർക്കും നന്ദി, വിളിക്കാതെ കേട്ടുകൊണ്ടിരുന്നവർക്ക് പ്രത്യേകം നന്ദി. അപ്പോൾ ബൈ ഫോർ നൗ.
3: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
9: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
8: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
9: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
8: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
9: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
8: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
9: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
8: നടത്താം.
10: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
11: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.

0: ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
4: പോവാം.

0: മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഒപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
0: പലിശരഹിത EMI,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.

0: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി രാപ്പകൽ സെയിലിൽ.
0: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
1: വേഗമാകട്ടെ, മൈ ജി രാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
0: TNC അപ്ലൈ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ

0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കാറോ കാർ ബുക്ക് ചെയ്താ
1: ഇല്ല ഒരു 45 ദിവസം കഴിയട്ടെ
0: 45 ദിവസോ
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും
2: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം സന്തോഷത്തോടെ നേടാം
3: അല്ലേ താൻ എന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത് തന്റെ വല്ലതും കളഞ്ഞു പോയോ
4: ഞാൻ ആലോചിച്ചതേ ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു
4: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം
3: എടി മിടുക്കി
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ് HNJ മോൾ ചോയ്സ് സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി ഭരണിക്കാവ് പുത്തൂർ കൊട്ടാരക്കര ചാരുംപൂട് ആൻഡ് അടൂർ ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
6: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു
8: ത്രില് അടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം
9: ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്
8: ഒപ്പം കാർ ഇലക്ട്രിക് സ്കൂട്ടർ വിദേശ യാത്രകൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും
9: രശ്മി ഹാപ്പി ഹോം ഹരിപ്പാട് കറ്റാനം കരുനാഗപ്പള്ളി പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ

0: ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
1: കൈ നിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി രാപ്പകൽ സെയിൽ, തിങ്കൾ വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 lakh രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
6: ചേട്ടാ, മൈജിയിലേക്ക് വിടാം,
7: ഓണം ഷോപ്പ് ചെയ്യോ?
6: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
7: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: റേഡിയോ ജംഗ്ഷൻ.
1: നമസ്കാരം, ഇത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആദരയാണ്. ചിങ്ങമാസത്തിലെ വെയിലിൽ മാവേലി തമ്പുരാൻ വരെ ഐഫോണിൽ സെൽഫി എടുക്കാൻ നോക്കുന്ന ഈ കാലത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പഴയ ഓണവും ഇന്നത്തെ ഓണവും തമ്മിലുള്ള ഒരു വൈബ് ഡിഫറൻസ്? ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ടൈം ട്രാവലിലാണ്. പണ്ടൊക്കെ അലാറമടിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പനിനീർപ്പൂവും തുമ്പപ്പൂവും കാട്ടുപൂക്കളും പറിക്കാൻ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറല്ല, ഒരു കുഞ്ഞു കൂടെയൊക്കെ ആയിരുന്നു ഓടിയൊരു കാലം ഉണ്ടായിരുന്നു ആ കുട്ടിക്കാലം. അതിലൊരു തരി മണ്ണുണ്ടാവും, ചെറിയൊരു ഉറുമ്പുണ്ടാകും. പക്ഷെ ആ പൂക്കളത്തിന് ഒരു പ്രത്യേക മണമുണ്ടായിരുന്നു. അതെന്താണ്? നാട്ടിൻ പുറത്തെ മണം. ഇനി നമ്മുടെ സദ്യയിലേക്ക് വരാം. ഇപ്പോൾ പായസമൊക്കെ ഓൺലൈൻ ഡെലിവറിയിൽ വാതിൽപ്പടിയിലെത്തും. 26 കൂട്ടം കറി വിത്ത് എക്സ്ട്ര പപ്പടം. നല്ലത് തന്നെ, സുഖമാണ്, എളുപ്പമുള്ളതാണ്, ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. പക്ഷേ പണ്ടത്തെ കാലത്ത് കറി വയ്ക്കൽ ഒരു ഈവന്റ് ആയിരുന്നു. മുറ്റത്ത് അടുപ്പ് കൂട്ടി നാടൻ തേങ്ങ ചിരകിയും മാമനും അമ്മായിയും നാട്ടുകാരും ചേർന്നുണ്ടാക്കുന്ന കറികൾ, ഇലയിൽ വിളമ്പുമ്പോൾ കട്ടി പായസത്തിന്റെ ഒപ്പം വീഴുന്ന ആ തമാശകൾ, അതേതെങ്കിലും ക്ലൗഡ് കിച്ചണിൽ കിട്ടുമോ? ഓണവിശേഷങ്ങളോടൊപ്പം പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI ൽ സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
0: പലിശരഹിത EMI,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് EMI മേള, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: TNC apply.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle.
2: തിരികെ വരാം. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. നമ്മൾ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയാണല്ലേ. പഴയ ഓണവും പുതിയ ഓണവും, എപ്പോഴും ഓണം എന്ന് പറഞ്ഞാൽ പഴയ ഓണത്തിനാണ് എപ്പോഴും മാധുര്യം കൂടി നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും ഓണത്തെക്കുറിച്ച് പല പല ഓർമ്മകൾ കാണും. ഞാൻ എൻ്റെ ഓർമ്മകൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഓർമ്മകൾ ഷെയർ ചെയ്യാൻ മനസ്സിൽ തന്നെ കുറേ ചിന്തകൾ ഇപ്പോൾ ഉണ്ടായി കാണുമെന്ന് എനിക്കറിയാം. കാരണം എല്ലാവരുടെയും ഓണത്തിലും എന്തെങ്കിലും ഒരു പ്രത്യേകത ഒളിഞ്ഞിരിക്കും. ചിലപ്പോഴൊക്കെ ഈ ഓണ സമയത്ത് നമുക്ക് മിസ്സായിപ്പോയ കുറേ ആളുകളെ നമ്മൾ ഓർക്കാറുണ്ട് അല്ലേ. കൂടുതലായും പ്രായമായ മുത്തശ്ശിയും മുത്തശ്ശന്മാരെയും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ കുറേ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരൊക്കെ, അവരുടെയൊക്കെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഓർമ്മ. അവരെന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വിടും. അവരെനിക്ക് അന്ന് തന്നായിരുന്നല്ലോ, അത് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. ചിലരുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെയുള്ള ചിന്തകളുമുണ്ട്. ഈ ഓണത്തോടൊപ്പം അവരെയും നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഓണത്തിൻ്റെ സവിശേഷതകളിലൊന്ന്. ഇന്ന് ഓണക്കോടി എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് എസ്തെറ്റിക് വെയറാണ്. പക്ഷേ പണ്ട് അച്ഛൻ വാങ്ങിത്തരുന്ന ആ ഒരൊറ്റ ഓണക്കോടി മണത്ത് നോക്കി തലയിണയുടെ അടിയിൽ വെച്ച് ഉറങ്ങിയ ആ ഒരു സന്തോഷം, ആ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? പഴമേ തള്ളിക്കളയാനാവില്ല കേട്ടോ. ഇന്നത്തെ റീലുകളും കളറുകളും ഓണത്തെ മാറ്റുകൂട്ടുന്നുണ്ട്. പക്ഷേ ആ പഴമയുടെ തനിമ നമ്മൾ മറക്കാതിരുന്നാൽ ഓണമെന്നും ഹൃദയത്തിൽ വസിക്കും. ഇനി നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: Radio Junction.
3: Wiggle, wiggle, wiggle.
4: റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മൾ ഇന്ന് റേഡിയോ ജംഗ്ഷനിൽ എവിടെയാണ്? ഓണത്തിന്റെ ഓട്ടത്തിലാണ്, ഓട്ടപ്പാച്ചിലാണ് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, നല്ല കളർഫുൾ പെൺകുട്ടികളെയല്ലേ കാണുന്നത്? നല്ല അടിപൊളി കേരള തനിമയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സുന്ദരിമണികളായിട്ട് പെൺകുട്ടികളും, അതോടൊപ്പം അവരെ കടത്തിവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളും നല്ല കേരളീയ വേഷവിധാനത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച. കേരളത്തിന്റെ തനിമ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. സ്കൂളിലും കോളേജിലും ഒക്കെ ഇങ്ങനെ പരിപാടികളൊക്കെ ആയിരുന്നു. എല്ലാ സ്ഥാപനങ്ങളിലെ പരിപാടികളും ഒരു ദിവസത്തോടെ വന്നപ്പോഴത്തേക്ക് പിന്നെ പറയണ്ട, റോഡ് മൊത്തം കളർഫുള്ളായിരുന്നു. ഈ കുറച്ച് ദിവസം കൊണ്ട് നമ്മളിങ്ങനെ കാണുന്ന കാഴ്ചയാണ്, റോഡുകളായ റോഡുകളെല്ലാം കേരളത്തിന്റെ തനിമയെ വിളിച്ചോതുന്ന അല്ലേ. മതസൗഹാർദ്ദം പോലും നമ്മളിവിടെ കണ്ടു. ഇതാണ് കേരളത്തിന്റെ സവിശേഷതകളെ മാറ്റുകൂട്ടുന്നവ. ഊഞ്ഞാലില്ലാത്ത എന്തോണമാണ് ഓണമായാൽ ആദ്യം കുട്ടികൾ പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് ഊഞ്ഞാൽ വേണം അല്ലേ. ആ ഊഞ്ഞാലിരുന്ന് കുട്ടികൾ മാത്രമാണോ, പ്രായമായവർ വരെ അല്ലേ, തന്റെ വയസ്സിനെ പോലും മറന്നാണ് നമ്മൾ ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നത്. അതിലും വലിയൊരു രസകരമായ കാഴ്ച എന്താണെന്നറിയുമോ, എല്ലാ കടകളുടെ മുമ്പിലും അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് മാവേലിയെ കാണാൻ പറ്റും. ഒരു മാവേലിയുടെ കൂട്ടല്ല, വ്യത്യസ്തരായ പല പല മാവേലികളെയാണ് നമ്മൾ കാണുന്നത്, ദിനം പ്രതി കണ്ടിരിക്കുകയാണ് അല്ലേ. പുലിക്കളിയും വള്ളംകളിയും ഊഞ്ഞാലാട്ടവും ഒക്കെ ആയി കേരളം മുഴുവൻ ഒരൊറ്റ എനർജി മോഡിലേക്ക് മാറുന്ന സമയമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര പേര് ഡ്രസ്സ് എടുക്കാനായും ഓട്ടപ്പാച്ചിലാണല്ലേ. കടകളിലൊക്കെ വൻപൻ തിരക്കുകളാണ്. നമ്മൾ ഓഫറുകളുടെ പെരുമഴക്കാലം കൂടിയാണ് ഈ ഓണക്കാലം. ഓണമാകാൻ കാത്തിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, അവരുടെ ജീവിതങ്ങളുണ്ട്. നമ്മുടെ ഓണസദ്യയിലെ മാജിക് എന്താണ്? പപ്പടവും പായസവും ഉപ്പിലിട്ടതും കൂട്ടിയുള്ള ആ ഇലയിലെ വിരുന്ന്, അത് വെറും ഒരാഹാരമല്ല, വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന സ്നേഹം കൂടിയാണ്. ഈ സ്നേഹം പങ്കുവെക്കുമ്പോൾ കൂടുക തന്നെ ചെയ്യും. അതുപോലെ ഈ സദ്യ മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, അത് കഴിക്കുമ്പോൾ കിട്ടുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, ഇതെല്ലാം ഒരു ജീവിതത്തിന്റെ ഒത്തൊരുമ കൂടിയാണെന്നാണ് ഈ സദ്യ പോലും തെളിയിക്കുന്നത്. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2.

0: ഓണം ഷോപ്പിംഗിന് യു പി ഐ എടുക്കണോ കാർഡ് എടുക്കണോ?
1: യു പി ഐ എടുത്തോ. മൈ ജീരാ പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ യു പി ഐ ക്യാഷ് ബാക്ക്.
0: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: ടി എൻ സി അപ്ലൈ.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കണക്ട് ആയോ?
9: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
10: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം ബമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

റേഡിയോ ജംഗ്ഷൻ. തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. നമ്മൾ ഈ റേഡിയോ ജംഗ്ഷനിൽ പല പല വഴികൾ കടന്നല്ലേ വരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പല പല വഴികൾ നോക്കുകയാണെങ്കിൽ എന്താണ് കാണുന്ന കാഴ്ച? വേറൊന്നുമല്ല, വഴികളെല്ലാം വെട്ടിത്തെളിച്ച് നല്ല ഭംഗിയാക്കി നമ്മുടെ നാടിന്റെ ഭംഗിയെ വിളിച്ചുണർത്തുന്ന, അതുപോലെ തന്നെ ഇത്ര വൃത്തിയുള്ള ഒരു സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്ത് വേറെ എവിടെയും കാണില്ല എന്ന തരത്തിൽ നമ്മളെല്ലാം വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിമനോഹരമായ കാഴ്ച തന്നെയാണ് അല്ലേ? എല്ലാ വീടിന്റെ മുൻപിലും എന്താണ് കുറെ വേസ്റ്റുകളോ പുല്ലുകളോ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെട്ടിത്തെളിച്ച് നല്ല ഭംഗിയായിട്ട്, ഇത്രയും നല്ല വഴികളായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമായിട്ടിരിക്കുകയാണ് നമ്മുടെ നാടും നഗരവും എല്ലാം. എല്ലാവരും ഒരു ആഘോഷത്തിന്റെ മൂഡിലാണ്. പ്രജകളെ കാണാൻ ഓടിയെത്തുന്ന ആ പ്രിയപ്പെട്ട രാജാവിനെ വരവേൽക്കാൻ വീടുകളും മനസ്സുകളും ഒരുപോലെ ഒരുങ്ങുന്ന സുന്ദര നിമിഷമാണ് ഈ ഓണക്കാലം. കടൽ കടന്നാണെങ്കിലും മലയാളിയെ തനിമയോടെ മാറോടണയ്ക്കുന്ന പ്രവാസികളുടെ നെഞ്ചിലെ ഏറ്റവും വലിയ ഗ്രഹാതുരത്വം കൂടിയാണ് നമ്മുടെ ഓണമെന്ന് എടുത്തു പറയേണ്ടതാണ്. പ്രവാസികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, യുവാക്കൾ, അവരെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ, ഉത്സവകാലം അവരുടെ സമയമാണ്. വീടും അവരുടെ ആഹാരവും അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ പരിപാടി ഏറ്റവും നല്ല രീതിയിലാക്കണേ എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. നമ്മുടെ ഓരോ സ്ഥലത്തിൻ്റെ മെയിൻ പരിപാടികൾ നടത്തുന്ന കുറേ യുവാക്കളുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ സമയം മാറ്റിവെച്ചിട്ടാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞിട്ട് പോലും അവരുടെ ജീവിതത്തിൻ്റെ സമയം ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കുറേ യുവാക്കളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും മുന്നിട്ട് നിൽക്കാൻ, ഇങ്ങനെ കുറെ സമൂഹത്തിന് നന്മ ചെയ്യാൻ കൂടി അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒത്തിരി സംഘടനകൾ പലപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആഘോഷം മാത്രമല്ല, പലപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാൻ കൂടി അവർ മുന്നോട്ട് വരുന്നുണ്ട്. പരിപാടികൾ നടത്തുന്നവരായിട്ട് മാത്രം നമ്മൾ അവരെ കണക്കാക്കരുത്. പകരം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവർ കൂടുതൽ പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളും ശ്രമിക്കുക. നല്ലൊരു സമൂഹത്തിനായി കുറേ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: വിഷമം.
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
7: താൻ എന്റെ ഒപ്പം പാടു. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ.

0: ഇപ്പോഴും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
6: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
8: മൈജി ഓണം മാസോണം സീസൺ 4 കേരളത്തിന്റെ സ്വന്തം മൈജി.

0: റേഡിയോ ജംഗ്ഷൻ.
1: തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. നമ്മൾ കുറേയേറെ കാര്യങ്ങൾ, ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആർക്കും ഒട്ടും സമയമില്ല, എല്ലാവരും ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. പലപ്പോഴും ആ പഴയ ഓർമ്മകളെ മാത്രം പിടിച്ചു തൂങ്ങാതെ ഈ ഓണത്തെ കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കാൻ നമുക്ക് പുതിയ ചില കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്താലോ. അതെന്താണെന്നല്ലേ, ദൂരദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ മിസ് ചെയ്യുന്നവർക്കായി ഒരു ഡിജിറ്റൽ ഓണസദ്യ ഒരുക്കിയാലോ നമുക്ക്. എല്ലാവരും ഒരേ സമയം വീഡിയോ കോളിൽ വന്ന് ഒന്നിച്ചു കഴിക്കുന്ന ആ ഒരു ഫീൽ നമുക്കൊരു ഒത്തൊരുമ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്ലാസ്റ്റിക് പൂക്കളൊക്കെ നമ്മൾ അങ്ങ് മാറ്റുക, എന്നിട്ട് വീട്ടുമുറ്റത്ത് പൂക്കളും ഇലകളൊക്കെ മാത്രം ഉപയോഗിച്ച് പ്രകൃതിദത്തമായ പൂക്കൾ കൊണ്ട് പൂക്കളം തീർക്കുക. അതുകൂടാതെ നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ അടുത്തുള്ള അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ സദ്യയോ ഓണക്കോടിയോ ഒക്കെ എത്തിച്ചു നൽകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള നമ്മുടെ വസ്ത്രം തന്നെയല്ലേ. ഓണമായെന്നറിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്ന ആദ്യത്തെ കാര്യം അത് തന്നെയാണ്, ഏത് ഡ്രസ്സ് ഇടണം അല്ലേ. എല്ലാവരെക്കാട്ടി ബെറ്ററായിട്ട് ഡ്രസ്സ് ഓർണമെന്റ്സ് ഇതൊക്കെ ബെറ്റർ ആയിട്ട് ഇടണമെന്നാണ് എല്ലാ പെൺകുട്ടികളും ചിന്തിക്കുന്നത്. എനിക്കൊന്നും ഒരു മാസത്തെ കൂടുതൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. കൂടുതലായിട്ടും ഇന്ന പ്രോഗ്രാമിന് ഇന്ന ഡ്രസ്സ് എന്ന് ഡ്രസ് കോഡ് പറയുമ്പോഴും അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇടാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് ആൺകുട്ടികൾ പറയായിരുന്നു, ഓ ഞങ്ങൾക്ക് എന്തോ, ഞങ്ങൾക്ക് ഒരു മുണ്ടും ഷർട്ടും അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇന്ന് അവർക്ക് തന്നെ എന്തൊക്കെ വെറൈറ്റികളാണ് നമുക്കുള്ളത്. ഡ്രസ്സിനകത്തൊക്കെ അല്ലേ ഓരോ പ്രിന്റിങ്ങും മജറക്കും അങ്ങനെ വ്യത്യസ്തമായിട്ട് കളർഫുൾ ആക്കുകയാണ് എല്ലാവരുടെ ഡ്രസ്സിലും. ഓരോ വർഷവും പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇട്ട ഒരു സാധനം നമുക്ക് അടുത്ത വർഷം ഇടാൻ നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു സമയം കൂടിയാണ് അല്ലെ. കഴിഞ്ഞ വർഷം ഇട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത ഒരു ഡ്രസ്സ് ഈ വർഷം ഇടാൻ ആരെങ്കിലും ശ്രമിക്കുകയോ ഇല്ല. പക്ഷെ പണ്ട് കാലത്ത് എത്ര നാൾ വേണമെങ്കിലും ആ ഡ്രസ്സിനെ സൂക്ഷിക്കുകയും അത് പൊന്നുപോലെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കുറെ മനുഷ്യരുണ്ടായിരുന്നു. അവരെ ആഗ്രഹിച്ച് കിട്ടിയ സാധനത്തിന് അവർ അതുപോലെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന കുറെ മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയ സൗഭാഗ്യവും എല്ലാം അവരുടെ കൂടി പ്രയത്നത്തിന്റെ ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരിലും സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കട്ടെ ഈ ഓണദിനങ്ങൾ. കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.

0: തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി റാപ്പകൽ സെയിലിൽ.
0: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
1: വേഗമാകട്ടെ, മൈ ജി റാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
10: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
12: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഓരം കാശാ.
13: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

വെൽക്കം ബാക്ക് ടു ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. ഓണം ഇങ്ങനെ കളർഫുള്ളായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെ ചിന്തയും ഈ വർഷത്തെ ഓണം കഴിഞ്ഞ വർഷത്തിനെ കാട്ടി നല്ലതാക്കണം എന്ന് തന്നെയാണ്. ഓണപ്പൂക്കളമായാലും ഓണസദ്യ ആയാലും ഓണക്കോടി ആയാലും എല്ലാം എല്ലാ വർഷത്തെക്കാട്ടിയും ബെറ്ററാക്കി നമ്മുടെ സന്തോഷത്തിന്റെ ദിനങ്ങളാക്കി മാറ്റണമെന്ന ചിന്തയോടെ മുന്നേറുന്ന മലയാളികളാണ് നമ്മൾ എല്ലാവരും. നമ്മൾ വേറെ ഏതൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മുടെ മനസ്സിന് കിട്ടുന്ന സംതൃപ്തി ഉണ്ടല്ലോ, അത് ഈ ഓണസദ്യയിൽ നിന്ന് മാത്രമാണ് എല്ലാവർക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണസദ്യക്ക് ഇത്ര പ്രാധാന്യം. ഈ കല്യാണ സദ്യ, ഓണസദ്യ, വള്ളംകളി സദ്യ എന്നൊക്കെ പറയുന്നത് തന്നെ കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ചെറുതൊന്നുമല്ല, വളരെ വലുത് തന്നെയാണ്. ആ പരിപ്പും പപ്പടവും സാമ്പാറൊക്കെ കൂട്ടി തൊടുകറികളൊക്കെ കൂട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന്റെ സന്തോഷം എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഇതെല്ലാം കഴിയുമ്പോൾ രണ്ടു കൂട്ടം പായസം കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഏതൊക്കെ തരം ഫുഡ് കഴിച്ചാലും കിട്ടാത്ത ഒരു സംതൃപ്തിയാണ് നമുക്ക് ലഭിക്കുക. ഓണമായാൽ ഓണപ്പാട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. എത്ര തരം പാട്ടുകളാണുള്ളത് അല്ലേ? മെലഡി പോലെ, അടിച്ചുപൊളി പോലെ, എങ്ങനെ നമ്മുടെ മൂഡ് വൈബാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധാരാളം പാട്ടുകളാണുള്ളത്. ഓരോ സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ആചാരങ്ങളും കലാരൂപങ്ങളും എല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധമായ നമ്മുടെ കേരളത്തെ കാണണമെങ്കിൽ അത് ഓണക്കാലത്ത് തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഓണം എന്ന് പറഞ്ഞാൽ കേരളീയരുടെ മനസ്സിൽ എന്നും സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും സമയം കൂടിയാണ്. അപ്പോൾ ഈ സമയത്ത് പാട്ടില്ലാത്ത എന്തോണം? അതുകൊണ്ട് തന്നെ കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HR&J മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ.

0: നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോളം അങ്ങ്
1: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

റേഡിയോ ജംഗ്ഷൻ. തിരികെ വരാം. ഇത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആദരയാണ്. ഓണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിൽ സന്തോഷമൊക്കെ ഇങ്ങനെ വരട്ടെ. പഴയ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനിയുള്ള കുറേ ദിവസങ്ങൾ നമ്മളുടെ ഒത്തൊരുമയോടെ മുന്നേറാൻ സാധിക്കുമെന്ന് കാണിക്കേണ്ട ദിവസങ്ങളാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് ചെന്ന് കയറിയാൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്? കുറെ ടിന്നുകളൊക്കെ ഇങ്ങനെ കഴുകി ഇങ്ങനെ ഉണക്കാൻ വെച്ചേക്കുന്നു. മുളക്, മല്ലി അല്ലേ, ഇതെല്ലാം ഇങ്ങനെ ഉണക്കി പൊടിപ്പിക്കാനുള്ള വെപ്രാളത്തിൽ അമ്മമാരിങ്ങനെ നിന്ന് തിരിയാൻ സമയമില്ലാതെ ജോലി തിരക്കുകളിലാണ്. എത്ര വയ്യാങ്കിലും എല്ലാ ജോലിയും ചെയ്യാൻ അവർ റെഡിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇനി ആത്മാർത്ഥമായി അവർ അത് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. തീരെ വയ്യാങ്കിൽ കൂടിയും അവരുടെ വയ്യായ്മകളെ ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ ഓണത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം ചെയ്യാൻ തയ്യാറാകുകയും ഇന്നത്തെ കാലത്ത് കുറേയേറെ പഴയ കലാരൂപങ്ങളൊക്കെ മിസ് ചെയ്യുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊന്നും ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത്ര താല്പര്യമൊന്നും കാണിക്കാറില്ല ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ കാണാൻ. പക്ഷേ എല്ലാ കലാരൂപങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ചുമ്മാതല്ല ഒരു കലാകാരൻ വന്ന് ഒരു കലാരൂപം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നതെന്ന് തിരിച്ചറിയാതെ പോകുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ അതിനെ ഇഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ? വ്യത്യസ്തരല്ലേ നമ്മൾ? എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. ആ വ്യത്യസ്തതയിലും ഒന്നാണെന്ന് തെളിയിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ ഈ ഓണക്കാലം. എല്ലാ കലാരൂപങ്ങൾക്കും എല്ലാ കലാകാരന്മാർക്കും നല്ലൊരു സമയമാകട്ടെ ഈ ഓണക്കാലം. കലകളെയും കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറെ പാട്ടുകൾ കേട്ടാലോ? പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഓണഷോപ്പിക്കോഫറിനേക്കാളാ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
3: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
3: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
3: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
3: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
6: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. കുറെയേറെ ഓണ ഓർമ്മകളും ഓണക്കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഓണത്തെക്കുറിച്ചൊന്ന് മിന്നി മറിഞ്ഞിട്ടുണ്ടാകുക? ഒത്തിരി ഒത്തിരി ഓർമ്മകളും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും നിറഞ്ഞ നല്ല കുറെ ഓർമ്മ നമ്മുടെ ഈ ഓണം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഓണം വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാം. റീൽസും ബ്ലോഗേഴ്സിന്റെ വ്ലോഗും ഒക്കെ കാണുമ്പോൾ തന്നെ ഓണം ഇങ്ങനെ എത്ര കളർഫുള്ളാണെന്നും എത്ര എനർജറ്റിക് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലയാളികൾ എവിടെയായാലും ജാതി മതം ഒക്കെ മറന്ന് ഒന്നിച്ചുകൂടുന്ന ഒരേ ഒരു ദിവസമാണിത് എന്ന് നമുക്കറിയാമല്ലോ. പൂക്കളും ഓണക്കോടിയും ഓണസദ്യയുമായി മലയാളികൾ വരവേൽക്കുന്ന മഹാബലി തമ്പുരാന്റെ ഓർമ്മ ദിവസമായ ഓണം. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ഓർമ്മ വരുന്നത് മഹാബലി തന്നെയാണ്. നീതിയും സമത്വവും നിറഞ്ഞ ഒരു സുവർണ കാലം കേരളത്തിൽ ഭരിച്ച അസുര ചക്രവർത്തിയായിരുന്ന മഹാബലി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജാതിഭേദമോ അസമത്വമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്നുപോലെ എന്നതായിരുന്നു അവിടുത്തെ നിയമം. ആ നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കലാണ് നമ്മുടെ ഈ ഓണം. കാലം മാറിയെങ്കിലും ഓണത്തിന്റെ പ്രസക്തി ഇന്നും കുറഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്പം സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കാൻ ഓണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്തം മുതൽ തിരുവോണം വരെ പത്തുകാലം വീടുകൾക്ക് മുന്നിൽ വർണ്ണപ്പൂക്കൾ തീർത്തുന്ന മഹാബലിയെ സ്വീകരിക്കുന്നു. എന്നാൽ ഓണം കേവലം ഒരു ആഘോഷം മാത്രമല്ലെന്നും പ്രകൃതിയോടുള്ള സ്നേഹവും പരസ്പരമുള്ള സഹകരണമാണ് ഓണം നൽകുന്ന സന്ദേശം. ഇന്നത്തെ തിരക്കു നിറഞ്ഞ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടായ്മയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും തിരിച്ചുവരവ് കൂടിയാണ് ഈ തിരുനാൾ. നമുക്ക് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളൊക്കെ മറികടന്ന് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഈ ഓണം ആഘോഷിക്കാം. എല്ലാവരും തുല്യരാണെന്ന സന്ദേശം മാവേലി നാട് നൽകുന്നുണ്ട്. ജാതിയും വർഗവും ഇല്ലാതെ ഒരു സമൂഹത്തിന്റെ പ്രതീകമാണ് ഓണം. മനസ്സിലെ വിദ്വേഷങ്ങൾ വെടിഞ്ഞ് പരസ്പരം സ്നേഹവും സന്തോഷവും വയ്ക്കുകയാണ്. പൂക്കളങ്ങളും പുതിയ വിളവെടുപ്പും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ആത്മബന്ധം കൂടി കാണിക്കുന്ന നമ്മുടെ ഓണം. അഹങ്കാരം വെടിഞ്ഞ് സത്യം പുലർത്തിയ മഹാബലിയുടെ ജീവിതം എളിമയുടെയും നന്മയുടെയും പാഠങ്ങൾ സമർപ്പിക്കുന്നു. മഹാബലി തമ്പുരാന്റെ ഓർമ്മയിലൂടെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള ഇണക്കവും നിലനിർത്താൻ ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതോടുകൂടി ഓണം സ്പെഷ്യൽ റേഡിയോ ജംഗ്ഷൻ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. എല്ലാവർക്കും എൻ റേഡിയോ 91.2 ഓണാശംസകൾ.

ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. നമ്മുടെ കേരളീയ സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന വിഭവമാണ് രുചികരമായിട്ടുള്ള എരിശ്ശേരി. ചേനയും മത്തങ്ങയും ഒക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ച ആ നാടൻ എരിശ്ശേരിയെ എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നും അതിൻ്റെ ചില പ്രധാന ടിപ്സുകളൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എരിശ്ശേരി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചക്കറി വേണം, അതിനായിട്ട് മത്തങ്ങ അല്ലെങ്കിൽ ചേനയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നീട് തേങ്ങ വേണം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ജീരകം, ഉപ്പ് എന്നിവയാണ് ആവശ്യം കേട്ടോ. താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ചുവന്നുള്ളി എന്നിവയും കൂടി ആവശ്യമുണ്ട്. വേഗം തന്നെ സമയം കളയാതെ എരിശ്ശേരിയുടെ തയ്യാറെടുപ്പിലേക്ക് പോകാം. ഞാനിവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ എടുക്കാം, അതല്ലെങ്കിൽ ചേനയും നമുക്ക് എടുക്കാം. ഞാനിവിടെ ചേനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചേന വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. ഒരുപാടങ്ങ് വെന്തുടയാതെ നോക്കണം കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ അര കപ്പ് തേങ്ങ, ജീരകം, മുളകുപൊടി എന്നിവ ചേർത്ത് ഒട്ടും വെള്ളം കൂടാതെ അടിച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാം. ഞാൻ തന്നെ ഈ ഒരു അരപ്പൊക്കെ തയ്യാറാക്കി വന്നിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി വെന്ത് വരുമ്പോൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് നമുക്കിതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ പോയി പാട്ടൊക്കെ കേട്ടിട്ട് വേഗം വായു. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസമാണ്.

0: വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. 10 നാൾ 10 രുചിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഓണം നാളിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും കുറച്ച് റെസ്റ്റ് കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു കറിയെങ്കിലും നമ്മൾ കുട്ടികൾ തയ്യാറാക്കി കൊടുക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. എരിശ്ശേരിയാണ്. എരിശ്ശേരിക്കായിട്ട് ഞാനിവിടെ ചേനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേന അല്ലെങ്കിൽ മത്തങ്ങ എടുക്കാം. മത്തങ്ങയൊക്കെ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അരപ്പും ചേർത്ത് നമ്മളിങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദേ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി അരക്കപ്പ് ചിരകിയ തേങ്ങയും അല്പം ഉണക്കമുളകും ചേർത്ത് നല്ല സ്വർണ്ണ നിറമാകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇത് നമുക്കിനി നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കിടക്കാം. ഇനി ഇതേ പാലിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ചുമന്നുള്ളി എന്നിവ പൊട്ടിച്ച് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. ഈ ഒരു എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മത്തങ്ങ അല്ലെങ്കിൽ ചേന വേവിക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ എരിശ്ശേരിക്ക് കൊഴുപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വെള്ളത്തിൽ മാത്രം നമ്മൾ വേവിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെന്താണ്, ഇനി തേങ്ങ വറുക്കുന്ന സമയത്ത് പെട്ടെന്നങ്ങ് വറുത്ത് വരാനായിട്ട് തേങ്ങ തീയൊന്നും കൂട്ടി വെക്കരുത്. മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല പാകത്തിന് നമ്മുടെ ഒരു തേങ്ങയൊക്കെ വറുത്ത് കിട്ടുന്നത്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു കറിയോടൊപ്പം തന്നെ നമുക്ക് ചെറുപയറോ അല്ലെങ്കിൽ കുറച്ച് വൻപയറോ കടലയൊക്കെ വേവിച്ചും ഈ ഒരു എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണവും കൂടി കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം. വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
3: കൈ നിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
1: അതും നോ കോസ്റ്റ് EMI ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
3: മൈ ജി രാപ്പകൽ സെയിൽ തിങ്കൾ വരെ മാത്രം.
1: TNC അപ്ലൈ.

0: ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടാ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
4: പോവാം.
5: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.

இருக்கியா நீ?

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ, നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വാർത്തകൾ വിശദമായി. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ മുസ്നൂർ ഗ്രാമത്തിൽ പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. തിരുവോണ സമൃദ്ധിയൊരുക്കാൻ കേരളം നാളെ ഉത്രാടപ്പാച്ചിലേക്ക്. മലയാളികളുടെ ദേശീയോത്സവത്തിനായി അവസാനവട്ട ഒരുക്കത്തിന്റെ തിരക്കിലാണ് നാടും നഗരവും. കാലവർഷം ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കുമോ എന്ന ആശങ്കകൾക്കിടയിലും അല്ലലില്ലാതെ മാവേലിയെ വരവേൽക്കാൻ കുടുംബങ്ങൾ തയ്യാറെടുക്കുകയാണ്. വീടുകളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. വസ്ത്രശാലകളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കോടി വാങ്ങാനും സദ്യവട്ടങ്ങൾ ഒരുക്കാനുമുള്ള ഓട്ടത്തിന് ഉത്രാടനാളിൽ വേഗത ഇരട്ടിയാകും. പൂവിളിയും ഓണപ്പാട്ടുമായി നാടും നഗരവും ആഘോഷലഹരിയിലാണ്. നഗരങ്ങൾ ദീപാലങ്കാര പ്രഭയിൽ തിളങ്ങുന്നു. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പൂക്കള മത്സരവും സദ്യയുമടക്കം ഓണാഘോഷം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മിക്കയിടത്തും ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഒരു റിപ്പോർട്ട്.
1: കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വൈദഗ്ധ്യവും വിനോദസഞ്ചാര സാധ്യതകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടി അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലും 100-കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്. വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30-ന് വിശിഷ്ടാതിഥിയായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുഖ്യാതിഥിയായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക. ഓണാഘോഷത്തിനെത്തുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഈ മാസം 30 വരെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 12 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തുന്നവർ മടങ്ങിപ്പോകുന്ന സമയത്ത് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഫുട്പാത്തിൽ പാർക്കിംഗ് പാടില്ല. മൻമോഹൻ ബംഗ്ലാവ്, വെള്ളയമ്പലം, കനകക്കുന്ന്, മ്യൂസിയം, കോർപ്പറേഷൻ തുടങ്ങിയ റോഡുകളുടെ ഇരുവശവും പാർക്കിംഗ് അനുവദിക്കില്ല. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കോഴിക്കോട് ബീച്ച്, ടൌൺഹാൾ, മാനാഞ്ചിറ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് പ്രധാന വേദികൾ. മലപ്പുറം പൊന്നാനി

0: താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി ബിയ്യം കായലിൽ നടക്കുന്ന ജലോത്സവം ഈ മാസം 27-ന് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21-ന് പൊന്നാനി തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ തുടങ്ങിയ വാരാഘോഷം ബിയ്യം കായൽ ജലോത്സവത്തോടെയാണ് സമാപിക്കുക. ഓണത്തിന് എ എ വൈ കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30-ന് പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട കാർഷിക വിപണി വില വിവര ശൃംഖല പദ്ധതിയായ അഗ്മാർക്ക് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് അഗ്മാർക്ക് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 300 ഉൽപ്പന്നങ്ങളുടെ വില വിവരമാണ് അഗ്മാർക്ക് നെറ്റ് സംവിധാനത്തിൽ ലഭ്യമാവുക. സംസ്ഥാനത്തെ 100 വിപണികളിൽ നിന്ന് കൃഷി വകുപ്പും 219 കേന്ദ്രങ്ങളിൽ നിന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ വഴിയുമാണ് വില വിവര ശേഖരണം നടത്തുക. ഈ വില വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ മൊബൈൽ ഫോണിൽ ലഭ്യമാകും. 300 കാർഷിക ഉൽപ്പന്നങ്ങളെ 2000 ഇനങ്ങളായി തിരിച്ചുള്ള ദൈനംദിന വിവരങ്ങളാണ് നെറ്റ്വർക്ക് വിപുലീകരണത്തിലൂടെ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നത്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിലും ജലാശയങ്ങളുടെ തീരത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ രാത്രി ആരംഭിച്ച മഴ ഇടുക്കിയിലാകമാനം ഇന്ന് രാവിലെ വരെ തുടർന്നെങ്കിലും തൊടുപുഴയടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിലവിൽ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടവിട്ട് ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര പാതകളിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണം. അതേസമയം വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഘട്ടംഘട്ടമായി ഉയരുകയാണ്.
0: കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 6 419 റൺസ് എന്ന നിലയിലാണ്. രണ്ടാം ദിവസമായ ഇന്ന് സാരാംശ് ജെയിനിന്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി. അർദ്ധശതകം പിന്നിട്ട ധ്രുവ് ജൂറലും ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത്. തകർപ്പൻ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത്. അസിത ഫെർണാണ്ടോ ശ്രീലങ്കയ്ക്കായി 4 വീഴ്ത്തി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ കളിയിൽ ജയം അനിവാര്യമാണ്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ന് വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 190 പോയിന്റ് താഴ്ന്ന് 77354, നിഫ്റ്റി 58 പോയിന്റ് നഷ്ടത്തിൽ 24194 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 രൂപ ഉയർന്ന് 120,240 രൂപയും ഗ്രാമിന് 15,030 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്താൻ ഗവൺമെന്റ് ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചത്. നേരത്തെ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിയിരുന്നത്. കണ്ണൂർ മുണ്ടൂരിൽ തകരാറിലായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറിയിടിച്ച് രണ്ടുപേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 അപകടം. ലോറിയുടെ അറ്റകുറ്റപ്പണി ചെയ്യുകയായിരുന്നവരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
4: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
3: പലിശരഹിത EMI,
4: 30,000 വരെ ക്യാഷ് ബാക്ക്,
3: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
4: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
5: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
5: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: സംസ്കരണത്തിലൂടെയും വിപണനത്തിലൂടെയും മൂല്യവർദ്ധനവ് വരുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിലെ സിഇഒമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധം ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കുറഞ്ഞ ചെലവും മികച്ച പ്രതിഭകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്തെന്നും ആഗോളതലത്തിൽ മുൻനിര ശക്തിയായി മാറാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: രണ്ടായിരത്തി 2036
0: ഇന്ത്യയിൽ ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കളുടെ എണ്ണം 10.8 crore ഉയരുമെന്നും ഇത് ചൈനയേക്കാൾ കൂടുതലായിരിക്കുമെന്നും നീൽസൺ ഐക്യു, വേൾഡ് ഡേറ്റ ലാബ് എന്നിവയുടെ പുതിയ റിപ്പോർട്ട്. പ്രതിദിനം $90, അതായത് ഏതാണ്ട് ₹7,500 ചെലവഴിക്കുന്നവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 18th ബ്രിക്സ് അക്കാദമിക് ഫോറം ലഖ്നൌവിൽ ആരംഭിച്ചു. ചർച്ചകൾ ചൊവ്വാഴ്ച വരെ തുടരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്ന വിഷയത്തിൽ നടക്കുന്ന ഫോറത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വിദഗ്ധർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്നു. പ്രധാന ആഗോള വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രായോഗികവും നയപരവുമായ മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സുസുക്കി മാതൃകയിൽ ബിസിനസ് വിപുലീകരിക്കാനും ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജപ്പാൻ സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര ബന്ധത്തിന്റെ 75th വാർഷികം സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യുവജനശേഷിയും 2047 ലക്ഷ്യമിടുന്ന $30 trillion സാമ്പത്തിക വളർച്ചയും വൻ അവസരങ്ങളാണ് തുറന്നു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ പൌരൻ മരിച്ച സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചയാളുടെ വേർപാടിൽ അനുശോചനം അറിയിച്ച കോൺസുലേറ്റ് ദുരന്തത്തിനിരയായ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ മുസഫർനഗർ, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ജംബൂദ്വീപ് എക്സ്പോർട്സ് ആന്റ് ഇംപോർട്ട്സ് എന്ന കമ്പനി ചരക്കുകൾ നീക്കം ചെയ്യാതെ വ്യാജ ഇൻവോയ്സുകളും ഇ വേ ബില്ലുകളും നിർമ്മിച്ച് കോടികളുടെ നികുതി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊൽക്കത്തയിൽ നടന്ന ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ 1-4 പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ കിരീടം നേടി. 17 കപ്പ് നേടുന്ന ചരിത്ര നേട്ടവും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പ് ഉയർത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2nd ദിനമായ ഇന്ന് ഇന്ത്യ 1st ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 നഷ്ടത്തിൽ 419 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 നെതർലൻഡ്സിലാണ് മത്സരം. തിരുവോണത്തിന് ഇനി ഒരു ദിവസം മാത്രം. സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയുടെ പ്രതീകമായ തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഒരു റിപ്പോർട്ട്.
3: ഓണത്തിരക്കിലാണ് നാടും നഗരവും. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ ജനത്തിരക്കാണ്. പ്രധാന നഗരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഓണം വിപണികളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും തിരക്കേറുകയാണ്. കേരളത്തിന്റെ ദേശീയോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലാണ് നാളെ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഗൃഹാതുര സ്മരണകളോടെ ഓണം ആഘോഷിക്കും. നന്മയുടെയും സമൃദ്ധി തുടിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകളിലേക്കുള്ള മനസ്സിന്റെ തീർത്ഥയാത്ര കൂടിയാണ് മലയാളിക്ക് ഓണനാളുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. വൈകുന്നേരം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാടദിനത്തിൽ രാവിലെ 5 ദർശനത്തിന് നട തുറക്കും. പൂജകൾ പൂർത്തിയായി ഈ മാസം 28 നട അടയ്ക്കും. മഹാരാഷ്ട്രയിൽ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. 4 കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റു. ദുരന്തത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തീവ്രദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട അദ്ദേഹം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. ബീഹാറിലെ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5 സമിതിയെ സർക്കാർ നിയോഗിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പുകളും തടയുക, ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകളും CCTV നിരീക്ഷണവും ഉപയോഗിച്ച് പരീക്ഷകൾ സുതാര്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഗ്രാമീണ സാമ്പത്തിക പിന്നാക്ക വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് സമിതി 3 റിപ്പോർട്ട് സമർപ്പിക്കും. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറിനെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന പാക് നേതാവ് മൌലാന ഫസ്ലുർ റഹ്മാൻ. 1971 ഇന്ത്യക്കെതിരായ യുദ്ധത്തിലെ പാകിസ്ഥാന്റെ തോൽവി ഓർമ്മിപ്പിച്ച അദ്ദേഹം സൈന്യത്തിന്റെ അടിച്ചമർത്തലും അക്രമവും തുടർന്നാൽ രാജ്യത്ത് വീണ്ടും വിഭജനത്തിന് വഴിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിലെ ലിപുലേ ചുരം വഴിയുള്ള കൈലാസ് മാനസ സരോവർ യാത്ര വിജയകരമായി സമാപിച്ചു. ജൂലൈ 4 10 ബാച്ചുകളിലായി ആകെ 477 തീർത്ഥാടകരാണ് കൈലാസനാഥന്റെയും മാനസ സരോവറിന്റെയും ദർശനം നടത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: നാലു പേരുടെ നാവിൽ ദൈവം ഉണ്ടെന്ന് പറയുന്ന എത്ര ശരിയാ.
1: എന്താടു നാട്ടിൽ ആരുടെയൊക്കെ നാവിലാ ദൈവം പ്രത്യക്ഷപ്പെട്ടത്?
0: നമ്മുടെ ഷാജി കാടമ്മൂക്കിൽ ഒരു കട തുടങ്ങിയപ്പോ ഈ നാട്ടുകാര് പലരും പറഞ്ഞതാ ആ കട അവിടെ വിജയിക്കത്തില്ലെന്ന്.
1: അത് ഞാനും പറഞ്ഞതാ. കിഴക്കേത്തറ ജംഗ്ഷനിൽ ജോസഫ് ഒരു കട തുടങ്ങി വിജയിച്ചത് കണ്ടപ്പോ ഷാജിയും അതുപോലൊരെണ്ണം കാടമ്മൂക്കിൽ അങ്ങ് തുടങ്ങി.
0: ആ സ്ഥലമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർക്കത്ത് കെട്ട സ്ഥലമാ.
1: ജോസഫിന് കട നടത്തുന്നതിന് വാടക വേണ്ട, കട മുറി സ്വന്തം. അവിടെ സെയിൽസ്മാനും മുതലാളിയും ജോസഫ് തന്നെ.
0: അതെ, ഷാജി തുടങ്ങിയ കടയ്ക്ക് ഡിപ്പോസിറ്റ് നല്ലൊരു തുക കൊടുക്കണം, കറണ്ട് ചാർജ് അടയ്ക്കണം, ചെരുപ്പ് എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവർക്ക് മാസാമാസം ശമ്പളവും കൊടുക്കണം.
1: ഷാജി വൻ മണ്ടത്തരവില് കാണിച്ച് ലോൺ എടുത്താ കട തുടങ്ങിയത്. കൃത്യമായിട്ട് കാശ് അടച്ചില്ലെങ്കിൽ ബാങ്കുകാര് പണി കൊടുക്കും.
0: ഷാജി എന്തൊക്കെ ബിസിനസ് ചെയ്തു? ഓയിൽ സാരിയുടെ കച്ചവടം തുടങ്ങി. തവണ വ്യവസ്ഥയിലാണെന്നറിഞ്ഞപ്പോ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പോയി സാരി വാങ്ങിച്ചു.
1: സാരി വേടിപ്പും നടന്ന്, ഉടുപ്പും നടന്ന്, തവണയടപ്പ് മാത്രം മുടങ്ങി.
0: അവസാനം ബൈക്കിൽ പെട്രോൾ അടിച്ച് സാരി കൊടുത്ത വീടുകളിലെല്ലാം കയറി ഇറങ്ങി. വണ്ടി ഓടിയത് മാത്രം മിച്ചം.
1: ഒരു മാസക്കാലം മുണ്ടക്കയത്തേണ്ട ഒരു വർക്കിന് ഷായി പോയായിരുന്നു. അവിടെ തിരിച്ചു വന്നപ്പോ എല്ലും കപ്പയും പാഴ്സലായി വിൽക്കുന്നത് മേടിച്ചു. അത് കണ്ടപ്പോ തിരിച്ചു വന്ന ആ പണി തുടങ്ങി.
0: അവൻ എന്തു മനസ്സിൽ ആഗ്രഹിക്കുന്നു അത് ഉടനെ സാധിക്കണം. ആര് പറഞ്ഞാലും അവൻ കേക്കത്തില്ല.
1: ഉത്സവത്തിന്റെ തറയേലം പിടിച്ച് അരമണിക്കൂർ കൊണ്ട് 1.5 ലക്ഷം രൂപ അങ്ങ് പോയി.
0: കവലമ്മയെ ഡിസ്ചാർജ് ചെയ്തോ രവി?
2: നാളെ ചെയ്യോന്ന് അറിഞ്ഞത്.
1: അവർക്ക് അസുഖമായിട്ടിരുന്ന ഏതോ
2: ഒരസുഖം ഇല്ലായിരുന്നു. ഊണും കഴിഞ്ഞിട്ട് പടിയിട്ടല്ല തങ്കമണി ചേച്ചിയുമായിട്ട് വർത്തമാനം പറയായിരുന്നു. പെട്ടെന്ന് അങ്ങ് തല ഇറങ്ങി വീണു. പിന്നെ ചില കാര്യങ്ങൾ അവിടെ നടന്ന്, അത് വെളിയിൽ പറയാൻ പറ്റത്തില്ല.
0: അല്ലേ, തലകറങ്ങി വീണ ആളിനെ കുറിച്ച് വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യം എന്തുവാ?
2: അമ്മാവി ഒന്ന് പറ. ഒരാള് പെട്ടെന്ന് തലകറങ്ങി വീണ അമ്മാവി എന്തോ ചെയ്യും?
0: പെട്ടെന്ന് മുഖത്ത് വെള്ളം തളിക്കും, കണ്ണു തുറക്കുമ്പോ പതുക്കെ എഴുന്നേൽപ്പിച്ചിരുത്തി ചാരി ഇരുത്തി കുടിക്കാൻ വെള്ളം കൊടുക്കും.
2: പക്ഷേ തങ്കമണി ചേച്ചി ഇതൊന്നും ചെയ്തില്ല. ചേച്ചി വടക്കോട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്ത്
1: പേടിച്ചോടിയാന്നു.
2: ഓട്ടം കണ്ടപ്പോ ത്രേസ്യാമ്മ ചേച്ചി കാര്യം ചോദിച്ചു. കമലമ്മ ചേച്ചി വീണെന്നും പറഞ്ഞു വടക്കോട്ട് ഒറ്റ ഓട്ടം. ത്രേസ്യാമ്മ ചേച്ചി കമലമ്മ ചേച്ചിയുടെ വീട്ടിൽ വന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു.
0: എന്നിട്ട് കണ്ണു തുറന്നോ?
2: ഉടനെ തന്നെ തങ്കമണി ചേച്ചിയും കനകാംബരനും എത്തി.
1: തങ്കമണി ഓടിയത് കനകാംബരനെ വിളിക്കാനായിരുന്നോ?
2: അതെ, പുള്ളിക്കാരൻ പാലത്തൂപ്പ് കെട്ടി കമലമ്മ ചേച്ചി അങ്ങ് ഓതി. എന്നിട്ട് ഒരു ചരടും ജപിച്ച് കമലമ്മ ചേച്ചിയുടെ കയ്യിലും കെട്ടി നെറ്റിക്ക് ഭസ്മവും ഇട്ടു.
1: എന്തൊക്കെ കേക്കുന്നത്?
2: ത്രേസ്യാമ്മ ചേച്ചി ഉടനെ ഫോൺ എടുത്ത് കമലമ്മ ചേച്ചിയുടെ മരുമോനെ വിളിച്ചു പറഞ്ഞു വണ്ടി വിളിച്ചോണ്ട് വരണേ എന്നും പറഞ്ഞു.
0: ഇടയ്ക്ക് കയറി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ചരട് ജപിച്ചു കൊടുത്ത കനകാംബരൻ പോയോ?
2: തങ്കമണി ചേച്ചി ഏതാണ് ഇത്തിരി കാശൊക്കെ കൊടുത്ത് തഹ തൊഴുത് മേടിച്ചോണ്ട് അയാൾ അങ്ങ് പോയി. മരുമോൻ വണ്ടിയായിട്ട് വന്ന് കവലമ്മ ചേച്ചിയെ ആശുപത്രിയിലാക്കി. അവിടെ പരിശോധിച്ചപ്പോഴാ സോഡിയം കുറഞ്ഞതാണെന്ന് അറിഞ്ഞത്. പിന്നെ ഏതാണ്ട് മരുന്നൊക്കെ കൊടുത്ത് പെട്ടെന്ന് നല്ല സെറ്റപ്പുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു.
0: ത്രേസ്യമ്മ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ കനകാംബരന്റെ ചരടും കൈ കെട്ടി ഭസ്മക്കുറി ഇട്ടോണ്ട് കവലമ്മ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയേനെ.
1: വീട്ടിൽ തന്നെ കുറെ നേരം കിടത്തിയിരുന്നെങ്കിലേ ചിലപ്പോ ഒരു വശം തളർന്നു പോയേനെ.
2: ഈ സംഭവം അറിഞ്ഞ കമലമ്മ ചേച്ചിയുടെ കൊച്ചുമക്കളും കൂട്ടുകാരും കനകാംബരന്റെ വീട്ടിൽ ചെന്ന് അയാളെ കുറെ ചീത്തയും വിളിച്ചു.
1: അല്ലേ, അയാൾ എന്തോ വേണം? അയാളെ പോയി വിളിച്ചിട്ടല്ലേ വന്നത്?
0: വർഷങ്ങളായി ഈ നാട്ടിൽ പലർക്കും ചരട് ജപിച്ചു കൊടുക്കുന്ന ആളാ കനകാംബരന്.
2: ത്രേസ്യാമ്മ ചേച്ചിയുടെ കെട്ടിയോ ചെന്ന് തങ്കമണി ചേച്ചിയോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് പണ്ട് അവരുടെ അമ്മ ബോധം കെട്ട് വീണപ്പോ കനകാംബരൻ ചേട്ടൻ വന്ന് ഭസ്മം ഇട്ടപ്പോ മാറിയെന്ന്.
1: അയാള് പണ്ട് തെങ്ങിനും കമുവിനും മാവിനും ഒക്കെ ഓതാൻ നടക്കുന്ന ആളായിരുന്നു.
0: അത് ഇനിയും ഓതിക്കോട്ടെ, ഓതിയിട്ട് മരത്തിൽ ചരടോ കയറോ എന്തു വേണമെങ്കിലും കെട്ടിക്കോട്ടെ, പക്ഷെ മനുഷ്യ ശരീരത്തിൽ പണി വേണ്ടെന്ന് പറയണം.
1: എന്നാൽ ഈ ശാസ്ത്രം ഇത്രയും വളർന്നിട്ട് മനുഷ്യന്റെ പഴയ വിശ്വാസം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല.
0: ചിലർക്കത് മാറത്തില്ല, മാറ്റാൻ നോക്കിയാൽ നടക്കത്തുമില്ല. യുദ്ധിയും ബുദ്ധിയും ഇല്ലാത്ത മാനസം അന്ധമായി തന്നെ വിശ്വാസം പാലിക്കും.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കുട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
3: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
3: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
3: മൈജി മാസ് EMI മേള.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: താനെന്ത് കടുവോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മെടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളിയാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കാർഡ് എടുക്കണം.
1: യു പി ഐ എടുത്തോ? മൈ ജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ യു പി ഐ ക്യാഷ് ബാക്ക്.
0: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: ടി എൻ സി അപ്ലൈ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള

0: സഹോദരി, എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: വിറ്റും ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
0: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
0: ഓണത്തിനല്ലയോ ഓണപ്പുടവ.
3: ഓഹോ, അവിട്ട കട്ട ചവിടി പൊട്ടിക്കണം.
0: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
2: ആ പുറം പോണം കരുതും പോലെ.
0: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
3: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
0: ഉണ്ടറിയാം ഓണം.
1: ലാലലാലാ, ഓണമുണ്ട് വയറെ ചൂടപാടുകയുള്ളൂ.
2: ഓണത്തെക്കാൾ വലിയ ഭാവില്ല.
0: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം,
3: രണ്ടാം ഓണം കണ്ടോണം,
0: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
2: അഞ്ചാം ഓണം പിഞ്ചോണം,
3: ആറാം ഓണം അരിവാടും പള്ളിയും.
0: അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം പത്തിന്
1: പൊന്നോണം.
4: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
7: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
8: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി രാപ്പകൽ സെയിലിൽ.
7: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
8: വേഗമാകട്ടെ, മൈ ജി രാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
7: ടിഎൻസി അപ്ലൈ.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
10: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ഓണ ഷോപ്പിംഗോ?
1: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങള് മനസ്സിലും കേറി.
0: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
3: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
4: അത്തം കറുത്താൽ ഓണം വെളുക്കും.
5: നിക്കി നിക്കി നിക്കെ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
6: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി. അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
7: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
6: ഓണത്തിനല്ലയോ ഓണപ്പുടവ.
8: ഓഹോഹോ, അവിട്ട കട്ട ചവിടി പൊട്ടിക്കണം.
9: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
10: ആ പുറം പോണം കരുതും പോലെ.
9: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
8: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
9: ഉണ്ടറിയാം ഓണം.
7: ഓണമുണ്ട് വയറെ ചൂടപാടുകയുള്ളൂ.
10: ഓണത്തെക്കാൾ വലിയ ഭാവില്ല.
8: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം,
6: രണ്ടാം ഓണം കണ്ടോണം,
9: മൂന്നാം ഓണം വെക്കിയും ഓളിയും,
7: നാലാം ഓണം തക്കിയും തുടച്ചു,
10: അഞ്ചാം ഓണം പിഞ്ചോണം,
6: ആറാം ഓണം അരിവാടും പള്ളിയും.
8: അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം 10
11: പൊന്നോണം.
2: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2.
12: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
13: രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
12: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അതേ, അവൾ മുട്ട എഴുതാണ്ടാ. ഇനി അവൻ ആ മുട്ട എടുത്ത് കൊമളെ കൊണ്ടുവെക്കും. കൊറേ കുട്ടികളുണ്ടാവും, പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: കൊള്ളാലോടാ, ആരാണ് നിന്നോട് വലിയ വർത്തമാനൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാച്ചനാമ്മച്ചി.

0: സുവിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഹിന്ദ് റേഡിയോ 91.2.
1: ചേട്ടാ ഒരു വിഷമം,
2: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്, ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
6: മൈജി ഓണം മാസോണം.
7: ഓണം കറുക്കും,
8: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി. അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
9: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
8: ഓണത്തിനല്ലയോ ഓണപ്പുടവ?
10: ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം.
8: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ,
11: ആ പുറം പോണം കരുതും പോലെ.
8: ഓണം കഴിഞ്ഞ ഓട്ടപ്പുറ.
10: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
8: ഉണ്ടറിയാം ഓണം.
9: ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളു.
11: ഓണത്തേക്കാൾ വലിയ ഭാവില്ല.
10: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം,
8: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
9: നാലാം ഓണം തക്കിയും തുടച്ചു,
11: അഞ്ചാം ഓണം പിഞ്ചോണം,
10: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്തം 10
6: പൊന്നോണം.
0: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2 ഒപ്പം.

0: കുറച്ച് കളിച്ചോട്ടല്ലേ, തിരിച്ചുള്ളത്
1: ചോടിക്കൾ.

0: സമയം കുറച്ചേ ഉള്ളൂ.
1: കൈ നിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി രാപ്പകൽ സെയിൽ, തിങ്കൾ വരെ മാത്രം
0: ടിഎൻസി അപ്ലൈ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ 91.2. കാണും വിറ്റും ഓണം ഉണ്ണണം.
7: അത്തം കറുത്താൽ ഓണം വെളുക്കും.
8: നിക്കി നിക്കി നിക്കെ അത്തം വെളുത്താൽ ഓണം കറുക്കും.
9: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
8: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
7: സംസാരിക്കാൻ സമയമില്ല. ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
8: ഓണത്തിനല്ലയോ ഓണം പുടവ?
9: ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം.
8: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
9: ആ പുറം പോണം കരുതും പോലെ.
8: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
9: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
8: ഉണ്ടറിയാം ഓണം.
7: ഓണമുണ്ട് വയറെ ചൂടപാടുകയുള്ളൂ.
9: ഓണത്തേക്കാൾ വലിയ ഭാവില്ല.
8: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം,
9: രണ്ടാം ഓണം കണ്ടോണം,
8: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
7: നാലാം ഓണം തക്കിയും തുടച്ചു,
9: അഞ്ചാം ഓണം പിഞ്ചോണം,
8: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം പത്തിന്
7: പൊന്നോണം.
6: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 to 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC apply.
7: You're listening Enter Radio 91.2.

0: ഇന്ത്യയിലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസ ഓണം സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
8: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
9: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HR&J മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
8: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
9: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
8: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
9: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
8: 2 ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
9: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
8: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
11: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 Kia Seros കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
12: അത്തം കറുത്താൽ ഓണം വെളുക്കും.
13: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
14: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
13: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
12: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
13: ഓണത്തിനല്ലയോ ഓണപ്പുടവ.
14: ഓഹോ, അവിട്ട കട്ട ചവിടി പൊട്ടിക്കണം.
13: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
14: ആ പുറം പോണം കരുതും പോലെ.
13: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
14: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
13: ഉണ്ടറിയാം ഓണം.
12: ലാലലാലാ, ഓണമുണ്ട് വയറെ ചൂളപാടുകയുള്ളൂ.
14: ഓണത്തെക്കാൾ വലിയ വാവില്ല.
13: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം,
14: രണ്ടാം ഓണം കണ്ടോണം,
13: മൂന്നാം ഓണം വെക്കിയും ഒളിയും,
12: നാലാം ഓണം തക്കിയും തുടച്ചു,
14: അഞ്ചാം ഓണം പിഞ്ചോണം,
13: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്തം 10
12: പൊന്നോണം.
0: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2 ഒപ്പം.

0: അത്തം വിറ്റും ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ,
3: അത്തം വെളുത്താൽ ഓണം കറുക്കും.
4: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
0: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
0: ഓണത്തിനല്ലയോ ഓണപ്പുടവ?
4: ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം.
0: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
2: ആ പുറം പോണം കരുതും പോലെ.
0: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
4: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
0: ഉണ്ടറിയാം ഓണം.
1: ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
2: ഓണത്തേക്കാൾ വലിയ വാവില്ല.
0: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം,
4: രണ്ടാം ഓണം കണ്ടോണം,
0: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
2: അഞ്ചാം ഓണം പിഞ്ചോണം,
4: ആറാം ഓണം അരിവാടും പള്ളിയും.
0: അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം പത്തിന്
1: പൊന്നോണം.
5: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2. മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI ൽ സ്വന്തമാക്കാം.
6: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
5: പലിശരഹിത EMI,
6: 30,000 വരെ ക്യാഷ് ബാക്ക്,
5: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
6: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: അത്തം വിറ്റും ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
2: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
2: ഓണത്തിനല്ലയോ ഓണപ്പുടവ?
3: ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം.
2: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
4: ആ പുറം പോണം കരുതും പോലെ.
2: ഓണം കഴിഞ്ഞ ഓട്ടപ്പുറ.
3: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
2: ഉണ്ടറിയാം ഓണം.
1: ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
4: ഓണത്തേക്കാൾ വലിയ ഭാവില്ല.
3: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം,
2: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
4: അഞ്ചാം ഓണം പിഞ്ചോണം,
3: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം പത്തിന്
1: പൊന്നോണം.
5: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2 നൊപ്പം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, ഗുഡ് ഈവനിങ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ആർ ജെ നിധിനാണ്. ഇന്ന് ഗാനമഞ്ചിലോടൊപ്പം കൂടെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചിരിയിലേക്ക്. ഇഷ്ടപ്പെട്ട പാട്ടുകളോടൊപ്പം നിങ്ങൾ ഡെഡിക്കേഷൻസൊക്കെ പറയാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഫോണിലൂടെ മെസ്സേജായിട്ടും കോളിലൂടെയൊക്കെ നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544-7004-2. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കിപ്പോൾ രണ്ട് മൂന്ന് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: കരുതപ്പള്ളി നദിയാണ്.
1: മഴ
0: ഉണ്ടായിരുന്നു.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരി.
1: അങ്ങനെ പാട്ടുകളെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിൽ പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ആ നമസ്കാരം ചേട്ടാ, പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ലൊരു മഴ
1: ആണല്ലേ, മഴ പെയ്യുന്നുണ്ടോ അവിടെ? ആണല്ലേ, ആഹാ. പിന്നെ എന്തൊക്കെയായി ഓണം?
2: ഓണമല്ലേ,
1: ഇനി ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: എനിക്ക് നിറത്തില്ല മിഴിയറിയാതെ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ,
1: മിഴിയറിയാതെ. ആ പാട്ട് ആർക്ക് വേണ്ടിയിരുന്നു ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
2: ഇത് നമ്മളൊരു സുഹൃത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു.
1: ആ സുഹൃത്തിന്റെ പേര് പറയോ?
2: ദിനേശൻ.
1: അപ്പോൾ ദിനേശനു വേണ്ടി നമുക്ക് ഇന്ന് ആ പാട്ട് വെക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, ആ ശരി. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്നത്തെ ഗാനമഞ്ചരിൽ എന്റെ റേഡിയോ നിലയങ്ങൾക്കും ഹൃദയവാണിയിലെ കൂട്ടുകാർക്കും എന്റെ റേഡിയോ ശ്രോതാക്കൾക്കും 1000 ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്റെ ശ്രീകുട്ടി എന്ന സിനിമയിലെ ചിങ്ങപ്പൂ ചിത്തിരപ്പൂ തൃത്താലപ്പൂ പൂത്തിറങ്ങി എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് PV മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്
1: അതിനെന്താ? മൈ ജിയിൽ ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
10: TNC apply.
11: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ
12: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
13: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
11: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
14: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
15: രണ്ടും ഒരുമിച്ചായാലോ?
14: ഒരുമിച്ച് കിട്ടാനോ?
15: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
14: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
16: 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
17: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
18: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
19: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അങ്ങനെ നമ്മൾ വീണ്ടും ഗാനമഞ്ചരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്

0: വിളിക്കാം. വിളിക്കണം, നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ചേട്ടാ, എന്തൊക്കെയുണ്ട്
2: വിശേഷം?
0: ചായ ഒക്കെ കുടിച്ചോ? വീടിനടുത്ത ക്ലബിലെ പരിപാടി ഒക്കെ ഉണ്ടോ ഓണത്തിന്റെ? ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? വോളിയം നാലില് അല്ലേ? പൊന്നോണത്തനങ്ങനി എല്ലാ പാട്ടും അറിയോ ചേട്ടന്? കേൾക്കാറുണ്ടല്ലേ. ഓക്കെ, വോളിയം നാലില് നമുക്ക് പാട്ടെന്തെങ്കിലും കേൾക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ.
3: ഇതിനോടൊപ്പം
0: തന്നെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഭാസുരം എന്ന പടത്തിൽ ദാസേട്ടൻ, ജാനകിയമ്മ എന്നിവർ പാടിയ ചിപ്പിപ്പൂ എന്ന പാട്ട് വെച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജീവേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഓണം ഷോപ്പിംഗിന് യു പി ഐ എടുക്കണോ കാർഡ് എടുക്കണോ?
1: യു പി ഐ എടുത്തോ. മൈ ജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ യു പി ഐ ക്യാഷ് ബാക്ക്.
0: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: ടി എൻ സി അപ്ലൈ.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കീർത്തന ഹൈപവർ വാഷിൻ സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിൻ സെന്റർ, പദാരം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കണക്ട് ആയോ?
9: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
10: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം ബമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
11: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
7: പലിശരഹിത EMI,
11: 30,000 വരെ ക്യാഷ് ബാക്ക്,
7: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
11: മൈജി മാസ് EMI മേള, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
12: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
13: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9554707912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് മിഥുൻ, മിഥുൻ അല്ല നിഥിൻ എന്നാണ്. ഹാപ്പി ഓണം, ഞാൻ ഷീജയാണ്. എനിക്ക് അത്തപ്പൂവേ ചിത്തിരപ്പൂവേ സോങ് വെച്ച് തരുമോ തരണേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് പടത്തിലാണെന്ന് ചേച്ചി പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
1: ആ പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ
2: എങ്ങനെയുണ്ടായിരുന്നു?
1: ആ അറിയാം, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം?
2: എല്ലാവരും
1: ടിക്കറ്റ് എടുത്തില്ലേ? ഏത് പാട്ടായിരുന്നു ഓണവില്ലിൽ തമ്പുരു വീട്ടും? കാരസ്ഥനെന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ്.
2: ആ പാട്ട് വെച്ചാ.
1: ഓക്കെ, അപ്പൊ ഓണമൊക്കെ അടിച്ചു പൊളിക്കട്ടോ.
2: ഓക്കെ
1: ശരി, അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ചേട്ടാ, മൈജിലേക്ക് വിടാം.
8: ഓണ ഷോപ്പിംഗോ?
7: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അങ്ങനെ വീണ്ടും തിരികെ തിരിക്കുകയാണ് ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. ഇത് ഗാനമഞ്ജരിയാണ്, എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് അർജുൻ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചുള്ളൂ, മെസ്സേജ് അയച്ചുള്ളൂ ഗാനമഞ്ജരിയിലേക്ക്. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700012. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? ചൊല്ലട്ടാ, ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? ചിത്രത്തിലെ സ്വാമിനാഥ എന്ന പാട്ടല്ലേ? ഓക്കെ
1: ചേട്ടാ,
0: ഓക്കെ ചേട്ടാ, വെച്ചിരാം കേട്ടോ. ഓക്കെ, അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, എനിക്ക് കരിനീലി എന്ന സോങ് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്, ഗൗരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് താഴെ നിന്ന്. അപ്പം നമുക്ക് ഗൗരിക്ക് വേണ്ടി ഇതിനോടൊപ്പം ആ പാട്ടും നമുക്ക് കേൾക്കാം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണം ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
12: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
13: TNC അപ്ലൈ.
14: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
15: രണ്ടും ഒരുമിച്ചായാലോ?
14: ഒരുമിച്ച് കിട്ടാനോ?
15: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
14: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
16: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

Yes, coming back to എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ആർജെ നിധിനാണ് നിങ്ങളോടൊപ്പം കൂടെയുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. ഇത് ഗാനമഞ്ചരിയാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഗാനമഞ്ചരിയിൽ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. അബി മുഹമ്മദ് സിദ്ദീഖ് ആണ് കരുനാഗപ്പിൽ നിന്നും. എനിക്ക് നല്ലൊരു പാട്ട് വേണം, എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട് നമുക്ക് ആവണി പൊൻപുലരി എന്ന ആൽബത്തിലെ തുമ്പിതുള്ളാൻ വാ എന്ന ദാസേട്ടൻ പാടിയ ഓണഗാനം കേൾപ്പിക്കണം എന്ന് ചോദിച്ചിരിക്കുകയാണ് ബാബുരാജൻചേട്ടൻ കൊല്ലത്ത് നിന്നും. അപ്പോൾ എന്റെ റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഓണാശംസകൾ നേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് രണ്ടും കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
3: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
3: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
3: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
7: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈജി രാപ്പകൽ സെയിലിൽ.
6: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
7: വേഗമാകട്ടെ, മൈജി രാപ്പകൽ സെയിൽ August 24 വരെ മാത്രം.
6: TNC അപ്ലൈ.
8: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
7: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
8: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
7: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
8: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.
10: ഓണപ്പാട്ടുകളെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഗാനമഞ്ചരിയിലൂടെ കേൾക്കാനുണ്ട്. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ മണപ്പള്ളിയിലെ മാളുവാണ്. എനിക്ക് വേണ്ട പാട്ട് തിരുവാവണിരാവ് എന്ന ജോസഫിൻ്റെ സ്വർഗരാജ് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാളുവിന് വേണ്ടി ആ പാട്ട് കേൾക്കാം. അതിനോട് മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ചരി, ഞാൻ ശ്രീകുട്ടിയാണ് മൈനാപ്പിളിൽ നിന്നും. എനിക്ക് എൻ്റെ ഫ്രണ്ടായ സായന്തിന് വേണ്ടി ഒരു പാട്ട് വേണം. കിളിയേ കിളിയേ എന്ന പാട്ട് വെച്ചു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീകുട്ടി. അപ്പോൾ ശ്രീകുട്ടിയുടെ ഫ്രണ്ടായ സായന്തിന് വേണ്ടി നമുക്ക് ആ പാട്ട്

0: ഇനി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ

0: സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
10: പാട്ടുകൾ ഇഷ്ടമുള്ള, പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ പ്രിയ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അർജന്റീനയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9554700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ശ്യാമാണ് കൊറ്റമ്പള്ളിയിൽ നിന്നും. എനിക്ക് വേണ്ട പാട്ട് മിഥുനം എന്ന സിനിമയിലെ അല്ലിമൽ കാവിൽ എന്ന പാട്ട് വെച്ചിരുന്നു. ചോദിച്ചിരിക്കുകയാണ്. ഗാനമഞ്ജരിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഗുഡ് ഈവനിങ് നിതിൻ, ഞാൻ ഹിരണാണ് കായംകുളത്ത് നിന്നും. എനിക്ക് ദേവാസുരം എന്ന സിനിമയിലെ മേടപ്പൊന്നണിയും മകരപ്പൂക്കണിയായി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഈ ഓണ ദിവസങ്ങളിൽ കേൾക്കാൻ നല്ല പാട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം ഹിരണിന് വേണ്ടി. ഈ രണ്ട് പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം.

0: ചോദിച്ചും ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
0: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
0: ഓണത്തിനല്ലയോ ഓണപ്പുടവ.
3: ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം.
0: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
2: ആ പുറം പോണം കരുതും പോലെ.
0: ഓണം കഴിഞ്ഞ ഓട്ടപ്പുറ.
3: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
0: ഉണ്ടറിയാം ഓണം.
1: ലാലലാലാ, ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
2: ഓണത്തെക്കാൾ വലിയ വാവില്ല.
3: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം ബക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
2: അഞ്ചാം ഓണം പിഞ്ചോണം,
3: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്തം പത്തിന്
1: പൊന്നോണം.
4: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: ടിഎൻസി അപ്ലൈ.
9: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
10: ഓഫർ കണ്ടിട്ട്.
9: ഡിസ്കൗണ്ട് ഉണ്ടാ?
10: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
9: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
11: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കാണും വിറ്റും ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
0: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
0: ഓണത്തിനല്ലയോ ഓണപ്പുടവ.
3: ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം.
0: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
2: ആ പുറം പോണം കരുതും പോലെ.
0: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
3: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
0: ഉണ്ടറിയാം ഓണം.
1: ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
2: ഓണത്തെക്കാൾ വലിയ വാവില്ല.
3: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം,
2: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
2: അഞ്ചാം ഓണം പിഞ്ചോണം,
3: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്തം പത്തിന്
1: പൊന്നോണം.
4: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും ഗാനമഞ്ചരിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം, മെസ്സേജ് അയക്കാം. അതിനോടുള്ള നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ പാവമ്പിൽ നിന്നും സൽമാനാണ്. എനിക്ക് വജ്രം എന്ന സിനിമയിലെ മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്ത് വിശേഷം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് നമുക്ക് പഠിക്കാനായിട്ട് സ്കൂളിലുണ്ടായിരുന്നു പുസ്തകത്തിനകത്ത്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് ആ കാര്യമാണ് ഓർമ്മ വന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. സൽമാൻ ചോദിച്ച ഈ പാട്ടോടുകൂടി നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗാനമഞ്ജരി. നാളെ ഉത്രാട ദിനത്തിൽ വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ. ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: ടിഎൻസി അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: സമയം കുറച്ചേ ഉള്ളൂ.
1: കൈ നിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി രാപ്പകൽ സെയിൽ തിങ്കൾ വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഉദാഹരണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ.

0: കിട്ടുന്നതുകൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടീം മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, H&J മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
4: കണക്ട് ആയോ?
5: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
6: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
0: പലിശരഹിത EMI,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
0: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം
5: മൈജി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റ് അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ചിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസ് ആകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: വെള്ളത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി രാപ്പകൽ സെയിലിൽ.
0: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
1: വേഗമാകട്ടെ, മൈ ജി രാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
0: TNC അപ്ലൈ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
0: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
0: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: TNC അപ്ലൈ.
5: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.

0: ജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ ഇഎംഐയിൽ സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈ ജി മാസ് ഇഎംഐ മേള.
0: പലിശരഹിത ഇഎംഐ,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 ഇഎംഐ ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈ ജി മാസ് ഇഎംഐ മേള, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: ഹൗസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
2: മൈ ജി ഫ്യൂച്ചറിൽ
1: എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
3: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
3: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡ്ലൻ ബാങ്ക് ഓഫറുകളും.
3: മൈജി മാസ് EMI മേള. മൈജി ഫ്യൂച്ചർ ഷോറൂം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: ടിഎൻസി അപ്ലൈ.
4: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
5: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി രാപ്പകൽ സെയിലിൽ.
4: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
5: വേഗമാകട്ടെ മൈ ജി രാപ്പകൽ സെയിൽ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
4: TNC അപ്ലൈ.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസവും വിവേകവും തെറ്റിദ്ധരിച്ചു പോകരുത്. വിദ്യാഭ്യാസം നമ്മളീ പറഞ്ഞതുപോലെ അറിവ് ശേഖരിക്കലാണ്, അറിവ് നമ്മളിലേക്ക് എത്തിക്കലാണ്. ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷൻ പ്രകൃതിയിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ മറ്റെന്തിൽ നിന്നെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്നാൽ വിവേകം വേറിട്ടതാണ്. വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവേകമുണ്ടാകണമെന്നില്ല, വിവേകമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നുമില്ല. വിദ്യാഭ്യാസമില്ലെങ്കിലും വിവേകമേറെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെങ്കിലും വെറും ഇഡിയറ്റായി ജീവിക്കുന്ന കുറേ പേരുമുണ്ട്. അതുകൊണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ ഇഡിയറ്റ് അല്ലാതാകുന്നില്ല. വിവേകിയാകണമെങ്കിൽ ഉന്നത ബിരുദവും ഗവേഷണ ബിരുദവും ഒന്നും വേണമെന്നുമില്ല. സാധാരണ മനുഷ്യർക്കും വിവേകിയാകാം, അവർക്കും അവരുടെ ചുറ്റുപാടുകളെയും അവർക്ക് സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡിഗ്രി വെച്ച് ആരെയും അളക്കരുത്, പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേണം നാം തിരിച്ചറിയാൻ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: BMW വാങ്ങിച്ചാൽ BMW പറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
8: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.

0: വിമാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താൻ എന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മെടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
5: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.
7: ദൈവമേ, കുട്ടിയാനാ.

0: ബ്രോ കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
6: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
5: പലിശരഹിത EMI,
6: 30,000 വരെ ക്യാഷ് ബാക്ക്,
5: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
6: മൈജി മാസ് EMI മേള. മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
7: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പൊ 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.